0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, സൂറത്തു സുമർ 45 മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങളിതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ കഹ്ഫ് 18 മുതൽ 49 വരെ വചനങ്ങൾ ശൈഖ് തൗഫീഖ് അസ്സയ പാരായണം നിർവഹിച്ചത്.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം. പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം. പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന, പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
5: മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
6: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
5: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
7: ശൈത്താനുർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

പ്രിയ ശ്രോതാക്കൾക്ക് പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് 22 ശനി, ഹിജ്റവർഷം 1448, റബിയുൽ അവ്വൽ 9. പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ലോകപ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു തൗബ പൂർണ്ണമായും നാം ശ്രവിക്കുന്നു. നമുക്കുവേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു തൗബയാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാര്യോഗുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആനിൽ ഇന്ന് സൂറത്ത് ഹൂദ് 6 മുതൽ 12 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷിറാസ താഹർ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറ ഹൂദ് 6 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേട്ടത്. പാരായണം ചെയ്തത് ഖാരി ഷിറാസ് അത്താഹർ.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്ക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ ഇബ്രാഹിം 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അഹമ്മദ് അബു ആയിച്ച.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 14 അധ്യായം സൂറ ഇബ്രാഹിമിന്റെ 44 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ എപ്പിസോഡിൽ നാം കേട്ടത്. പാരായണം ചെയ്തത് അഹമ്മദ് അബു അഹിച്ച.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുൽ അഹ്സാബിലെ 55-ാമത്തെ വചനത്തിൽ നിന്നും ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 55-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യമായത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

لا جناح عليهن في آبائهن.

തൽക്കാലം അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് നിർത്താം. ولا أبناء أخواتهن لا جناح عليكم

0: ആയത്തിന്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 55-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: സൂറത്തു സൊഫ് മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ

0: പീസ്. ഖുർആൻ റെഡിയിൽ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം, സൂറത്ത് ആൽ ഇംറാൻ ആയത്ത് 166 മുതൽ 171 വരെ. പാരായണം ഖലീഫ സുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അമാനി മൗലവിയുടെ തഫ്സീർ സൂറ നസ്ർ.
1: അധ്യായം 110, സൂറത്തു നസ്ർ. സഹായം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
2: ബിസ്മില്ലാഹിർ

0: നീ കാണുകയും ചെയ്താൽ, അന്നാസ മനുഷ്യരെ, യദ്ഖുലൂന അവർ പ്രവേശിക്കുന്നതായി, ഫീ ദീനില്ലാഹി അല്ലാഹുവിൻ്റെ മതത്തിൽ, അഫ്വാജ കൂട്ടങ്ങളായി കൂട്ടം കൂട്ടമായി.
1: ورأيت الناس يدخلون في دين الله أفواجا
0: അല്ലാഹുവിൻ്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതായി മനുഷ്യരെ നീ കാണുകയും ചെയ്താൽ.
2: വചനം മൂന്ന്.
0: ഫസബ്ബിഹ് അപ്പോൾ നീ തസ്ബീഹ് നടത്തിക്കൊള്ളുക, ബിഹംദി സ്തുതിച്ചുകൊണ്ട്, സ്തുതിയോടെ, റബ്ബിക നിന്റെ റബ്ബിനെ, വസ്തഗ്ഫിർഹു അവനോട് പാപമോചനം തേടുകയും ചെയ്യുക, ഇന്നഹു കാന നിശ്ചയമായും അവനാകുന്നു, തവ്വാബ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ.
1: ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ.
0: അപ്പോൾ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊള്ളുക, അവനോട് പാപമോചനം തേടുകയും ചെയ്യുക, നിശ്ചയമായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിയോഗത്തിന് അല്പം മുമ്പായി അവതരിച്ച ഒരു സൂറത്താണിത്. അവർണനീയമായ ത്യാഗങ്ങളും ഞെരുക്കങ്ങളും സഹിച്ചുകൊണ്ട് ഏതാണ്ട് 23 കൊല്ലക്കാലം നടത്തിവന്ന അവിശ്രമ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകണ്ട് അവിടുത്തെ കണ്ണിന് കുളിർമയും മനസ്സിന് സംതൃപ്തിയും കൈവന്നിരിക്കുന്നു. അള്ളാഹു അവന്റെ ദീനിനെ അഥവാ ഇസ്ലാം മതത്തെ സഹായിച്ചു, അവന്റെ നബിയെയും സഹായിച്ചു. ആ സത്യമതത്തിനെതിരിൽ എന്തെന്നില്ലാത്ത കോലാഹലം നടത്തി കുപ്രസിദ്ധി നേടിയ വിരുദ്ധ ശക്തികളെല്ലാം മല പോലെ വന്ന് മഞ്ഞുപോലെ നീങ്ങിപ്പോയി. വിഗ്രഹാദി വിവിധ ദൈവങ്ങളുടെ കൂത്തരംഗമായിരുന്ന അറേബ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ഷിർക്കിന്റെ അനുയായികളും അവരുടെ ദൈവങ്ങളും നിഷ്കാസനം ചെയ്യപ്പെട്ടു. അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിന്റെ പതാക എല്ലായിടത്തും ഉയർന്നു. അറേബ്യ മുഴുവനും സത്യവിശ്വാസത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നാടായി മാറി. അയൽപ്പക്കങ്ങളിൽ നിലവിലുള്ള കുഫറിന്റെ സാമ്രാജ്യങ്ങളിലെ മഹാരഥന്മാർ തങ്ങളുടെ ഭാവിയെ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്ക വിജയമാകുന്ന വിജയങ്ങളുടെ വിജയം കഴിഞ്ഞതോടെ ഇസ്ലാമിനെ ആശ്ലേഷിക്കുവാനായി നാനാ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കൂട്ടങ്ങൾ തുടരെ തുടരെ മദീനയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പുറം നാടുകളിൽ ഇസ്ലാമിന്റെ സന്ദേശവും വിജ്ഞാനവും പ്രചരിപ്പിക്കുവാനും അതിന്റെ പതാക പറപ്പിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശിക്ഷണം ലഭിച്ച പ്രഗത്ഭരായ ശിഷ്യഗണങ്ങൾ അവിടുത്തെ പ്രതിനിധാനം ചെയ്യുവാൻ സജ്ജമായിരിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൗത്യലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്, അഥവാ ഇഹത്തിൽ വെച്ച് അവിടുത്തേക്ക് സിദ്ധിക്കേണ്ടുന്ന സഹായ വാഗ്ദാനങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇസ്ലാമിന് വിജയവും സിദ്ധിച്ചു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് അവിടുത്തേക്ക് കണ്ടാനന്ദിക്കുമാറാകുകയും ചെയ്തു. ഇനി അവിടുത്തേക്ക് വേണ്ടി അള്ളാഹു തന്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ളതും എല്ലാറ്റിനേക്കാളും ഉപരിയായതുമായ അനുഗ്രഹങ്ങൾ നൽകുവാനിരിക്കുന്നു. അതിനായി അള്ളാഹു അവന്റെ തിരുദൂതരെ അവന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സൂറത്ത് മുഖേന, അഥവാ ആ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളുവാനുള്ള സൂചനയാണ് ഇതിലുള്ളത്. യാത്രയ്ക്കു മുമ്പായി ഇതേവരെ ലഭിച്ച വമ്പിച്ച അനുഗ്രഹങ്ങൾക്കും നേട്ടങ്ങൾക്കും നന്ദിയായി അവന് സ്തുതികീർത്തനവും സ്തോത്രകീർത്തനവും ചെയ്യണമെന്നും വല്ല വിധേനയും വന്നു വശായേക്കാനിടയുള്ള അബദ്ധങ്ങളും വീഴ്ചകളും മാപ്പു ചെയ്തു കിട്ടുവാൻ വേണ്ടി അവനോട് പാപമോചനം തേടണമെന്നും ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അഥവാ സൂറത്തുൽ ഇൻഷിറാഹിന്റെ അവസാനത്തിൽ കണ്ടതുപോലെ ഞെരുക്കവും ഭാരവും നീങ്ങി എളുപ്പവും സൗകര്യവും ലഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അള്ളാഹുവിന്റെ സാമീപ്യവും പ്രീതിയും കൂടുതൽ ലഭിക്കുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടത് പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളണമെന്ന് താൽപര്യം. പ്രവാചകന്മാർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുമെന്നിരിക്കെ പാപമോചനം തേടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വല്ലവരും സംശയിച്ചേക്കാം. നബിമാരുടെ പാപങ്ങൾ കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി സൂറത്തുൽ ഫത്ഹ് 2 സൂറത്ത് മുഹമ്മദ് 19 സൂറത്തു സ്വാദ് 34, 38 വ്യാഖ്യാനങ്ങളിൽ നാം വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരം അവിടങ്ങളിൽ നോക്കുക. നബിമാരുടെ ഉന്നത പദവി വെച്ച് നോക്കുമ്പോൾ അവരുടെ പക്കൽ വന്നേക്കാവുന്ന കേവലം നിസ്സാരമായ വീഴ്ചകളും അവരെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളായി ഗണിക്കപ്പെട്ടേക്കും. എന്നല്ലാതെ കുറ്റകരമോ നിഷിദ്ധമോ ആയ തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്യുമെന്ന് ഇതിനർത്ഥമില്ല. കൂടാതെ നബിമാർ ജീവിച്ചിരിപ്പുള്ളപ്പോൾ തങ്ങളുടെ സമുദായ മധ്യേ നടമാടുന്ന പാകപ്പിഴവുകളിൽ ഒരു ബാധ്യത അവർക്കും ഉണ്ടായിരിക്കാവുന്നതുമാണ്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുത്തെ സമുദായ

0: തന്റെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സൂറത്ത് മുഹമ്മദ് 19. ഇങ്ങനെ പല നിലക്കും ആയിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുവാൻ കൽപ്പിച്ചത്, അള്ളാഹുവിനറിയാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പോലും അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ തിരുമേനിയാകട്ടെ അത് അവിടുത്തെ നിത്യപതിവാക്കി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട്. നാം എല്ലാവരും അതിനു കൂടുതൽ കടപ്പെട്ടവരാണെന്ന് വ്യക്തം. ആ നിലക്ക് ഈ കൽപ്പന നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായ ഒരു ഉപദേശപാഠം കൂടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം എന്നെയും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചിലരുടെ മനസ്സിൽ വെറുപ്പ് തോന്നിയിരിക്കണം. അവർ പറഞ്ഞു, എന്താണ് ഈ ചെറുപ്രായക്കാരനായ ഇവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുവാൻ? ഞങ്ങൾക്ക് ഇവനെ പോലെയുള്ള മക്കളും കൂടിയുണ്ടല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയാൾ നിങ്ങൾക്കറിയാവുന്ന ആളാണല്ലോ. അടിക്കുറിപ്പ്:
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവ്യ പുത്രനും ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ദേഹവുമാണെന്നു നിങ്ങൾക്കറിയാമല്ലോ. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചെറുപ്രായം ഗൗനിക്കപ്പെടേണ്ടതില്ല എന്നു സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരമം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിനു ഏറെക്കുറെ 13 വയസ്സു മാത്രമേ പ്രായമുണ്ടായിരിക്കുകയുള്ളൂ.
0: അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു അവരെയെല്ലാം വിളിച്ചു വരുത്തി കൂട്ടത്തിൽ എന്നെയും ചേർത്തു. അന്ന് എന്നെ അവരുടെ കൂട്ടത്തിൽ ക്ഷണിച്ചത് അവർക്ക് എന്നെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുവാനായിരുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അള്ളാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്തു പറയുന്നു? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ നാം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. വേറെ ചിലർ ഒന്നും പറയാതെ മൗനം അവലംബിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട്, അങ്ങനെ തന്നെയാണോ താനും പറയുന്നത് ഇബ്നു അബ്ബാസേ എന്ന് ചോദിച്ചു. അല്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, താൻ എന്തു പറയുന്നു? അപ്പോൾ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആയുഷ്കാലാവധി അറിയിച്ചു കൊടുത്തതാണ്. അതായത് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ അത് നിന്റെ അവധിയുടെ അടയാളമാണ്. അപ്പോൾ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് നടത്തുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്തുകൊള്ളുക എന്ന് താൽപ്പര്യം. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താൻ പറയുന്നതല്ലാതെ അതിൽ നിന്ന് ഞാനും മനസ്സിലാക്കുന്നില്ല. ബുഖാരി. ഈ സൂറത്തിൽ അടങ്ങിയ സൂചനയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാട്ടിയത്. വേറെയും പല സംഗതികളും ഈ ഹദീസിൽ നിന്നു ഗ്രഹിക്കുവാനുണ്ട്. നമ്മുടെ സന്ദർഭം അതല്ലാത്തതുകൊണ്ട് ആ വിവരണത്തിന് ഇവിടെ മുതിരുന്നില്ല. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തദ് നുഅയ്തു ഇലാ നഫ്സി, എനിക്ക് എന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞതായി അഹ്മദും ബൈഹക്കിയും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സൂറത്തിന് സൂറത്തു തൗദിയ, യാത്രയപ്പിന്റെ അധ്യായം എന്നും പേർ പറയപ്പെട്ടിട്ടുള്ളത് ഇതുകൊണ്ടാണ്. ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഖുർആന്റെ താല്പര്യം സ്വീകരിച്ചുകൊണ്ട് ഈ സൂറത്തിലെ നിർദ്ദേശപ്രകാരം റുക്കുഇലും സുജൂദിലും വളരെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു: സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ അഗ്ഫിർലി, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിനക്കു ഞാൻ സ്തോത്രകീർത്തനം ചെയ്യുന്നു. അള്ളാഹുവെ എനിക്ക് പുറത്തു തരേണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന കാലത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവന് സ്തോത്രകീർത്തനം ചെയ്യുന്നു, അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുകയും അവങ്കിലേക്കു ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്ന് അധികം പറയാറുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി അഹമ്മദും റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അവിടുന്ന് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിരുന്നുവെന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു. മുമ്പില്ലാത്ത ഈ പതിവിന് കാരണം ചോദിച്ചപ്പോൾ ഈ സൂറത്തിൽ പ്രസ്താവിച്ച അടയാളം കണ്ടതുകൊണ്ടാണെന്ന് തിരുമേനി മറുപടി പറഞ്ഞതായും ആ രണ്ട് ഹദീസുകളിലും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു.

മധുരം ഖുർആൻ സമാപിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് സൂറത്തു ഫുസ്സിലത്തിലെ 19 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹമ്മദി ഹഫിളഹുല്ലാ.

وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 46 മുതൽ 73 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അലി ജബ്ബാർ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
3: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
4: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
1: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെ പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരു അഭിപ്രായം

0: കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം, അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം: തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്: യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു, അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ, അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: من قبل إن كان قميصه قد من قبل فصدقت وهو من الكاذبين.
1: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
2: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിൻ ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: സ്വയം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദിക്കുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദക്കുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: ജനത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു.
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 67 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ ഇന്ന് 68-69 ആയത്തുകളാണ് എടുക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഖാലു ദുഅഉലന, ഖാലു ദുഅഉലന, ഖാലു ദുഅഉലന. ദാലിന് സുക്കൂന്, ഐന് ദമ്മ്, വളരെയധികം ശ്രദ്ധിക്കണം. ഖാലു ദുഅഉ, ഖാലു ദുഅഉലന. പലപ്പോഴും പാരായണത്തിൽ ദാലിനും ഐനും ദമ്മ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഖാലു ഉദ്ഉ, ഉദ്ഉ എന്നാണ്. ഖാലു ദഉ ലന റബ്ബക യുബയ്യിൽ ലന, യുബയ്യിൽ ലന. ശ്രദ്ധിക്കേണ്ടത് സാക്കിന നൂന് ശേഷം ലാമ്, ഇത് ഗംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. പക്ഷേ യുബയ്യിൻ ലന എന്നല്ല, യുബയ്യിൽ ലന, യുബയ്യിൽ ലന, യുബയ്യിൻ ലന എന്നല്ല, യുബയ്യിൽ ലന. മാഹി അവിടെ നിർത്തുകയാണെങ്കിൽ മാഹി, അങ്ങനെയാണ് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ മാഹിയ ഖാല ഇന്നഹു എന്നാണ് പറയുക. ഇനി ഖാല ഇന്നഹു, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ, യഖൂലു ഇന്നഹ. ഇവിടെയും നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ബഖറത്തുൻ, ബഖ ഖാഫാണ്, ബഖറത്തുൻ ഖ, ബഖറത്ത് അല്ല, ബഖറത്തുൻ ല, ബഖറത്തുൻ തൻവീൻ ശേഷം ലാം, ഇത് ഗാം ബിലാ ഗുന്ന. ബഖറത്തുൻ ല, ബഖറത്തുൻ ല. ല ഫാരിദുൻ വല, ഫാരിദുൻ ദാദ്, ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ല ഫാരിദുൻ ദ ദി ദു അദ് അദ്. അപ്പോൾ ദാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ശബ്ദം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ല ഫാരിദു വല. അതോടൊപ്പം തൻവീനു ശേഷം വ എന്ന അക്ഷരം ഇവിടെയുണ്ട്, ഇത് ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ല ഫാരിദു വല ബിക്റുൻ അവാനുൻ ബൈന ദാലിക്, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇനി വല ബിക്ർ അവിടെ നിർത്തുകയാണെങ്കിൽ, വല ബിക്, വല ബിക്ർ, കൃത്യമായി കാഫ് ഉച്ചരിക്കണം, റ ഉച്ചരിക്കണം. അതേസമയം വല ബിക്ർ എന്ന് ബിക്ർ കാഫിനെ കലക്കല ചെയ്യരുത്. കൂട്ടി ഓതുകയാണെങ്കിൽ വല ബിക്റുൻ അവാനുൻ, ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിക്റുൻ അവാൻ, അവാനും ബൈന, അവാൻ ഐനാണ്, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഐൻ മഖ്റജ്, അവാനും ബൈന. അതോടൊപ്പം അവാനുൻ തൻവീനു ശേഷം ബ, തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ലാബ് എന്ന് പറയും. അവാനും ബൈന, ബൈന ദാലിക്, നിർത്തുമ്പോൾ ബൈന ദാലിക്, കൂട്ടി ഓതുകയാണെങ്കിൽ ബൈന ദാലിക. ഫഫഅലു, ഫഫഅലു, ഫഫഅലു മാ തുമറൂൻ, ആയിന് ശ്രദ്ധിക്കുക. ഫഫഅലു മാ തുമറൂൻ, ഹംസ, തുമറൂൻ. അടുത്ത ആയത്തിൽ ഖാലു ദുഉ ലന, ഇവിടെയും ദാലിന് സുക്കൂൻ, ആയിന് ദമ്മ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാലു ദുഉ ലന റബ്ബക യുബയ്യിൽ ലന, യുബയ്യിൽ ലന, യുബയ്യിൻ ലന അല്ല, യുബയ്യിൽ ലന. മാ ലൗനുഹ, ഖാല ഇന്നഹു, നൂൻ ശദ്ദ്, യഖൂലു ഇന്നഹ, നൂൻ ശദ്ദുണ്ട്, മണിക്കണം. ബഖറത്തുൻ ബഖറ, ബഖറത്തുൻ സഫ്ര, തൻവീനു ശേഷം സ്വാദ്, ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. തൻവീനു ശേഷം സ്വാദാണ്, സ്വാദ് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ബഖറത്തും, ബഖറത്തും സഫ്ര, ബഖറത്തും സഫ്ര. ഇനി സഫ്ര എന്ന് മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. അപ്പോൾ സഫ്ര ഫാഖിഉൽ ലൗനുഹ, ഇങ്ങനെ. ഇനി ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൻ തൻവീൻ ശേഷം ലാം, ഇത് ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം.
فاقع لونها، فاقع لونها تسر الناظرين. تسرن، تسر എന്നല്ല تسر، റായിനെ അധികമായിട്ട് ഒരു പിടപ്പിക്കൽ ശബ്ദം തക്രീർ എന്ന് പറയും, അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. തസുറുന്നാദിരീൻ, അന്നാദിരീൻ നൂൻ മുശദ്ദഗുന്ന, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം അന്നാദിരീൻ നാദിരീൻ, അവസാനത്തിൽ മദ്ദ് ആരദ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 68-69 ആയത്തുകൾ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ് ഇന്ന് പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: Peace Radio. Tune to reality.
2: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
3: أعوذ بالله من الشيطان الرجيم.

0: الأرض بغير الحق وبما كنتم تفسقون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിൽ, എല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ. നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം, സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നിസ 43 മുതൽ 55 കൂടിയ വചനങ്ങൾ.

أصحاب السبت، وكان أمر الله مفعولا. الله الحمد لله.

0: صد عنه وكفى بجهنم سعيرا.
1: മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നിസാ 43 മുതൽ 55 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മഹർ അൽ മുഅ്ഖലി. ഹറമൈൻ ലൈവ് തുടരുമ്പോൾ ഇപ്പോൾ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ട് الشيخ عبد الباري الثبيتي.
2: الحمد لله رب العالمين الرحمن

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
3: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
2: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത് അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
4: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അള്ളാഹു തആല പറയുന്നത്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അള്ളാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അള്ളാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അള്ളാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: സൂറത്തുൽ ഇൻസാൻ മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
1: ബിസ്മില്ലാഹി

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ കഹ്ഫ് 18-49 വചനങ്ങൾ ഷെയ്ഖ് തൗഫീഖ് അസ്സയാ പാരായണം നിർവഹിച്ചത്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം വശ്യസുന്ദരമായ ശബ്ദത്തിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു അൻആം 129-165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫ് 1-116 കൂടിയ വചനങ്ങളും നാം ആസ്വദിക്കുന്നു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ആസ്വദിച്ചത് സൂറത്തു അൻആമിലെ 129 മുതൽ 165 കൂടിയ വചനങ്ങളും സൂറത്തു ആറാഫിലെ 1 മുതൽ 116 കൂടിയ വചനങ്ങളുമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ സ്വാഫാത്തിൽ നിന്നും 35-ാം വചനമാണ്. ക്ലാസ് എടുക്കുന്നു ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി.
3: ബിസ്മില്ലാ, വൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 35-ാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 34-ാമത്തെ വചനമാണ് അർത്ഥവും വിശദീകരണവും സഹിതം നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുള്ള 35-ാമത്തെ വചനത്തിൽ അള്ളാഹു സത്യനിഷേധികളുടെ സ്വഭാവമായി എടുത്തു പറയുന്ന കാര്യം, ഇന്നഹും, തീർച്ചയായും അവർ, കാനു, അവർ ആയിരുന്നു, ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല, ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ എന്നു പറയപ്പെട്ടാൽ, യസ്തക്ബിറൂൻ, അവർ അഹങ്കാരം നടിക്കുന്നവരായിരിക്കും. സത്യനിഷേധികളുടെ ഒരു സ്വഭാവമായി അള്ളാഹു എടുത്തു പറയുന്നൊരു കാര്യമാണ്, അള്ളാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല, ആരാധന അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം കാണിക്കുന്നവരായിരിക്കും. ഇവിടെ ഇസ്തക്ബറ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ മുലാരി രൂപമാണ് യസ്തക്ബിറു. യസ്തക്ബിറു, യസ്തക്ബിറാനി, യസ്തക്ബിറൂന, അവർ അഹങ്കാരം കാണിക്കുന്നു, അഹങ്കാരം നടിക്കുന്നു. ഇദാ ഖാലത് ലഹുമുർ റുസുലു ഔ ഗൈറുഹും, പ്രവാചകന്മാരോ അല്ലാത്തവരോ ഈ ആളുകളോട് പറഞ്ഞാൽ, ഹത്ത ഗൈറൽ റുസുലി റുബമ യൻസഹൂനഹും വയഖൂലൂന ലഹും, മുഫസ്സിരീങ്ങൾ പറയുന്നു, പ്രവാചകന്മാർ അല്ലാത്ത ആളുകളും, പ്രവാചകന്മാരല്ലാത്ത ഉപദേശകന്മാരായ ആളുകളും അവരോട് പറഞ്ഞാൽ, ഖൂലൂ, നിങ്ങൾ പറയുവീൻ, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുവീൻ എന്ന് പറഞ്ഞാൽ, വലാക്കിന്നഹും യുജീബൂന ബിഹാദൽ ജവാബിൽ ബാത്തിൽ, അവരുടെ തീർത്തും നിരർത്ഥകമായ, അന്യായമായ അവരുടെ മറുപടി ഇപ്രകാരമായിരിക്കും, അഥവാ അഹങ്കാരപൂർവം അവർ തിരിഞ്ഞു കളയും. വഖൗലുഹു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാ, ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഹാദിഹിൽ ജുംല ഹിയ കലിമത്തു തൗഹീദ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വചനം അത് കലിമത്തു തൗഹീദാകുന്നു, അഥവാ തൗഹീദിൻ്റെ കലിമത്താകുന്നു, വചനമാകുന്നു. അല്ലത്തി ദഅത് ഇലൈഹ ജമീഉ റുസുൽ ഖാലല്ലാഹു തആല, ഈ തൗഹീദിൻ്റെ കലിമത്തിലേക്കാണ് എല്ലാ ദൂതന്മാരും ജനങ്ങളെ ക്ഷണിച്ചത്. അള്ളാഹു സൂറത്തുൽ അംബിയയിലെ 25-ാമത്തെ വചനത്തിൽ പറയുന്നത് കാണാം, വമാ അർസൽനാ മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു ദൂതനെയും, ഇല്ലാ നൂഹി ഇലൈഹ്, ആ ദൂതന് നാം വഹി നൽകിയിട്ടല്ലാതെ, അന്നഹു, അത്, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, അതുകൊണ്ട് അവർ എന്നെ മാത്രം ആരാധിക്കട്ടെ. ലോകത്ത് നിയുക്തരായ ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ കാതലായ വിഷയം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണമായിരുന്നു, അഥവാ കലിമത്തു തൗഹീദിലേക്കുള്ള ക്ഷണമായിരുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും എന്താണ്? പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇലാഹുൻ, ഇലാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം മഅലൂഹ് എന്നാണ്, അഥവാ അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. ആ ആരാധന എന്ന് പറയുന്നത് കേവലം ഒരു ആരാധനയല്ല, ഹുബ്ബൻ വതഅലീമൻ, നമ്മൾ ഏതൊന്നിനെ ആരാധിക്കുന്നുവോ ആ ആരാധന സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആയിരിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് ആരാധിക്കാൻ പാടുള്ളത് അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയെയും ആരാധിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, ഇബാദത്ത് ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവനോടുള്ള ബഹുമാനവും നിലനിർത്തിക്കൊണ്ടായിരിക്കണം. അല്ലദീ തഅല്ലഹു അൽ ഖുലൂബു വതുനീബു ഇലൈഹി വതഖ്ഷ. മുഫസ്സിറുകൾ പറയുന്നു, എല്ലാ ഹൃദയങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങുന്നു, അള്ളാഹുവിലേക്ക് അവലംബിക്കുന്നു, അള്ളാഹുവിലേക്ക് കേദിച്ചു മടങ്ങുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇലാഹ് എന്ന പദം ഭാഷയിൽ ഫിആല് ആണ് അതിൻ്റെ രൂപം. ഫിആൽ അതാകട്ടെ അർത്ഥത്തിൽ മഫ്ഊൽ എന്ന അർത്ഥത്തിലാണ്. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കപ്പെടുന്നത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നത് എന്നർത്ഥം. ഭാഷാപരമായി ആ പദത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഭാഷാ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം അങ്ങനെയാണ്. ഉദാഹരണത്തിന് ബിനാ എന്ന പദം, ആ ബിനാ എന്ന പദത്തിൻ്റെ അർത്ഥം മബ്നി അഥവാ സ്ഥാപിക്കപ്പെട്ടത്, പണിയപ്പെട്ടത് എന്നതാണ്. അതേപോലുള്ള പദങ്ങൾ ഭാഷയിൽ കാണാൻ സാധിക്കും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്ക് തരപ്പെട്ടവൻ, ഇബാദത്തിന് തരപ്പെട്ടവൻ, അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്നതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. മഅന ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, യഥാർത്ഥത്തിൽ ആരാധന അർഹിക്കുന്നവൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല. ഇലാഹ് വേറെയും ഉണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആരാധ്യന്മാർ, ഹൈന്ദവർ, ക്രൈസ്തവർ, മറ്റു മതവിശ്വാസികൾ പലരും തങ്ങൾ ആരാധന അർപ്പിക്കുന്ന ശക്തികളെ ഭഗവാൻ എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ദിവ്യത്വം അവരുടെ മേൽ ചാർത്തുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെക്കുറിച്ചും, അത് മനുഷ്യരാകട്ടെ അല്ലെങ്കിൽ മറ്റു സൃഷ്ടികളാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, അല്ലെങ്കിൽ മലായിക്കത്തുകളാകട്ടെ, ജിന്നുകളാകട്ടെ, ഏത് ആരാധ്യന്മാരാകട്ടെ, മനുഷ്യർ സങ്കൽപ്പിക്കുന്ന ആരാധിച്ചു വരുന്ന ഏത് ആരാധ്യന്മാരാവട്ടെ, അള്ളാഹു ആ ആരാധ്യന്മാരെക്കുറിച്ചുള്ള പരാമർശം സൂറത്തുൽ ഹജ്ജിലെ 62-ാമത്തെ വചനത്തിൽ അള്ളാഹു അവയെക്കുറിച്ച് പറയുന്നു. ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അത് അല്ലാഹുവാകുന്നു സത്യമായിട്ടുള്ളവൻ. വഅന്നമാ യദുഊന മിൻ ദൂനിഹി, അല്ലാഹുവിനു പുറമേ അവർ വിളിച്ചു തേടുന്നവർ, ആ വിളിച്ചു തേടുന്നവർ എന്ന് പറഞ്ഞാൽ ഏത് ശക്തികളുമാകാം, മലായിക്കത്തുകളും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അതേപോലെ തന്നെ ഏത് വസ്തുക്കളുമാകാം. അല്ലാഹു പറയുന്നു ഹുവൽ ബാത്തിൽ, ആ ആരാധ്യ വസ്തുക്കളെല്ലാം ബാത്തിലാകുന്നു, നിരർത്ഥകമാകുന്നു എന്ന് പറഞ്ഞാൽ ആരാധന അർഹിക്കുന്ന ശക്തികളെ അല്ല. ഇനി ചില പിഴച്ച കക്ഷികൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ വ്യാഖ്യാനമായി പഠിപ്പിക്കാറുള്ളത് ആരാധന അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടതിന് പകരം, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയേണ്ടതിന് പകരം, റബ്ബ് അല്ലാഹു മാത്രമേ ഉള്ളൂ, ഖാലിഖ് അല്ലാഹു മാത്രമേ ഉള്ളൂ, ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് അത് അല്ല മാത്രമാകുന്നു. ചില ആളുകളാകട്ടെ ലാ ഹാക്കിമ ഇല്ലല്ലാ, വിധികർത്തൃത്വം അല്ലെങ്കിൽ ഭരണാധികാരി അത് അല്ലാഹു മാത്രമേ ഉള്ളൂ, ഈ നിലക്ക് ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ മൗലികമായ അധ്യാപനം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്. അതിൻ്റെ അർത്ഥമാകട്ടെ വ്യാഖ്യാനമാകട്ടെ ലാ റബ്ബ ഇല്ലല്ലാ എന്നല്ല, ലാ ഖാലിഖ ഇല്ലല്ലാ എന്നതല്ല, മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാ, ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നതാകുന്നു. യഥാർത്ഥത്തിൽ തൗഹീദിനെ വിശ്വാസ കാര്യം എന്ന നിലക്ക് ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി അഖീദയുടെ പണ്ഡിതന്മാർ അതിനെ വ്യവച്ഛേദിച്ചത് കാണാൻ സാധിക്കും. തൗഹീദുർ റുബൂബിയ, തൗഹീദുൽ ഉലൂഹിയ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, ഇതിൽ സൃഷ്ടിപ്പും അതേപോലെ തന്നെ സംരക്ഷണവും എല്ലാം അല്ലാഹു മാത്രമാകുന്നു എന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസികളെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആ പരാമർശം കാണാം. പക്ഷേ അതുകൊണ്ട് മാത്രം അവർ യഥാർത്ഥ വിശ്വാസികളാകുന്നില്ല. അതേപോലെ തന്നെ മറ്റു ഘടകങ്ങളിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റു വിഭാഗങ്ങളിലും ആ തരത്തിൽ ഏകത്വം സങ്കല്പിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിൽ കൃത്യമായി കണിശമായി വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അത്തരം വിശ്വാസങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. സൃഷ്ടാവും സംരക്ഷകനും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസം കൊണ്ട് മാത്രം ഇസ്ലാം വിഭാവനം ചെയ്യുന്ന, മുന്നോട്ട് വെക്കുന്ന തൗഹീദിൻ്റെ ആശയം പൂർണ്ണമാകുന്നില്ല എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രബോധനത്തെ കഠിനമായി വെറുത്ത ആളുകൾ, ശിർക്ക് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകൾ, അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞൊരു കാര്യം, അവർ എപ്പോഴും തൗഹീദിനെക്കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ അരിശം പൂണ്ടിരുന്നു, അതിൽ വെറുപ്പ് കാണിച്ചിരുന്നു. ഈ വചനത്തിലും അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ അവർ അഹങ്കാരം കാണിച്ചിരുന്നു എന്നാണ് അള്ളാഹു വ്യക്തമാക്കിയത്. സൂറത്തു ഷൂറയിലെ 13-ാമത്തെ വചനത്തിൽ കാണാം. പൂർവ്വപ്രവാചകന്മാർക്ക് അള്ളാഹു കൊടുത്ത കൽപ്പനയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ചും മറ്റു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെക്കുറിച്ചും. അത് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, കബുറ അലൽ മുശ്രിക്കീന, ബഹുദൈവ വിശ്വാസികൾക്ക് അസഹ്യമാകുന്നു, വലിയ കാര്യമാകുന്നു, മാ തദ്ഊഹും ഇലൈ, ഈ പ്രവാചകന്മാർ അവരെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ ആ കാര്യം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾക്ക് അസഹ്യമാകുന്നു. അപ്പോൾ തൗഹീദിൻ്റെ മൗലികമായ ഭാഗമെന്ന് പറഞ്ഞാൽ, പ്രബോധനത്തിൻ്റെ കാതലായ വിഷയമെന്ന് പറഞ്ഞാൽ, അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കുള്ള ക്ഷണമാണ്. നമ്മുടെ നാട്ടിൽ മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും വളരെ ഘോരമായി സംസാരിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളിൽ നിന്ന് യാതൊരു എതിർപ്പും നേരിടേണ്ടി വരാറില്ല. എന്താണ് കാരണം? ഖുർആൻ തന്നെ പറയുന്നു, കബുറ അലൽ മുശ്രിക്കീന മാ തദ്ഊഹും ഇലൈഹ്, അമ്പിയാക്കന്മാർ ഏതൊന്നിലേക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളെ ക്ഷണിച്ചിരുന്നോ ആ കാര്യം അവർക്ക് അസഹ്യമായിരുന്നു. അതേപോലെ തന്നെ സൂറത്തു സുമറിലെ 45-ാമത്തെ വചനത്തിൽ കാണാം, വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇഷ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ وَإِذَا ذُكِرَ الَّذِينَ مِن دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ അല്ലാഹുവിനെക്കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ ഇഷ്മഅസ്സത്, വെറുപ്പുളവാക്കുന്നു. ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ വെറുപ്പുളവാകുന്നു. വഇദാ ذُكِرَ الَّذِينَ مِن دُونِهِ, അല്ലാഹുവല്ലാത്തവരെക്കുറിച്ച് പറയപ്പെട്ടാലോ, ഇദാഹും യസ്തബ്ഷിറൂൻ, അപ്പോൾ അവർ സന്തുഷ്ടരാകുന്നു. എത്ര കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അത് ഇസ്തിഗാസ എന്ന പേരിലായിരുന്നാലും, തവസ്സുൽ എന്ന പേരിലായിരുന്നാലും, ദുആ എന്ന പേരിലായിരുന്നാലും, ഇബാദത്തിൻ്റെ അംശമായ, ഇബാദത്തിൻ്റെ കാതലായ ഭാഗമായ ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, അത് ഇഷ്ടപ്പെടാത്ത ആളുകളെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. അമ്പിയാക്കളോടും ഔലിയാക്കന്മാരോടും ശുഹദാക്കന്മാരോടുമൊക്കെ പ്രാർത്ഥിക്കാം എന്നാണ് അവർ പറയാറുള്ളത്. മാത്രമല്ല, അള്ളാഹു എന്ന് മാത്രം പറഞ്ഞാൽ അത് ഇബിലീസിൻ്റെ വാദമാണെന്ന് പോലും ജൽപ്പിക്കുന്ന, ആ നിലയിൽ പോലും സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എത്ര വ്യക്തമാണ് അള്ളാഹുവിൻ്റെ വചനം. അല്ലാഹു എന്ന് മാത്രം പറഞ്ഞാൽ ഇഷ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവരുടെ ഹൃദയങ്ങൾ വെറുപ്പുളവാക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഗണത്തിൽ അത്തരത്തിലുള്ള ആളുകളിൽ നമ്മൾ ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, അല്ലാഹുവിനോടും ബദ്രീങ്ങളോടും അമ്പിയാക്കളോടും ഔലിയാക്കളോടും ദുആ ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിനോടും ദുആ ചെയ്യാം, അതേപോലെ തന്നെ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അമ്പിയ ഔലിയാക്കളോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സമാധാനമായി. നേരെ മറിച്ച് അള്ളാഹുവോടേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ ഖുർആനിലെ സൂറത്ത് സുമറിൽ പറഞ്ഞതുപോലെ തന്നെ ആ വെറുപ്പുളവാകുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അന്നമൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ബി ഇഖ്ലാസിൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഒരാൾ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ, പ്രഖ്യാപിച്ചാൽ, ഫലാ ബുദ്ധ അൻ യഖ്ദഅ ലി അവാമിരില്ലാഹ്, അങ്ങനെ പറയുന്ന ആൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെടൽ അനിവാര്യമാകുന്നു. വലാ യസ്തക്ബിറ, പിന്നെ അഹങ്കരിച്ച് നിൽക്കാൻ അതെനിക്ക് സ്വീകാര്യമല്ല എന്ന് പറയാൻ പാടില്ല. വമിൻ സമ്മ ജാഅത്ത് നുസൂസുൻ കസീറ, ഈ വിഷയകമായി ധാരാളം പ്രമാണങ്ങൾ, നസ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല പ്രവാചകൻ തിരുമേനി പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനത്തിൻ്റെ താൽപ്പര്യപ്രകാരം ജീവിച്ചാളായിരിക്കണം. അതും ഹദീസിൻ്റെ താൽപ്പര്യപ്രകാരം ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, അഥവാ മനസ്സറിഞ്ഞ് അത് അംഗീകരിച്ചുകൊണ്ട് അത് പ്രഖ്യാപിച്ചാൽ, തീർച്ചയായും അവൻ സ്വർഗാവകാശിയാകുന്നു. ഇന്നൽ മുനാഫിഖീന യഖൂലൂന, കപടവിശ്വാസികളും ഈ തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാറുണ്ട്. പക്ഷേ വമഅ ദാലിക് ലാ യദ്ഖുലൂനൽ ജന്ന, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കരുത്തില്ലാത്ത വിശ്വസിക്കാത്തത് കൊണ്ട്, മനസ്സറിഞ്ഞ് വിശ്വസിക്കാത്തത് കൊണ്ട്, കേവലം ഒരു അവകാശവാദം മാത്രമായി ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് ഭാവിക്കുക മാത്രം ചെയ്തുകൊണ്ട് അവർക്ക് സ്വർഗത്തിന് അവകാശമില്ല. ലാക്കിന്നൽ മുറാദ് ബിമൻ ഖാലഹ ഖാദിഅൻ ലഹ തഖ്ദിയതൻ ഹാദിഹിൽ കലിമ, ഈ വചനത്തെ കൃത്യമായി അംഗീകരിച്ചും ഉൾക്കൊണ്ടും പറഞ്ഞ ആൾക്കാണ് സ്വർഗപ്രവേശം സാധ്യമാവുക. അതുകൊണ്ട് ഈ പറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിൽ വ്യക്തമാക്കിയതുപോലെ, ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, തീർച്ചയായും അവർ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയപ്പെട്ടാൽ അഹങ്കാരം കാണിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ ദൗർഭാഗ്യവാന്മാരിൽ നിന്ന് നാം ഏവരും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ഏകത്വത്തിൽ കൃത്യമായി വിശ്വസിക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ 5, നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക്, ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.

0: തഫ്സീർ അർമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അർമാനി മൗലവി റഹിമഹുള്ള രചിച്ച വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അർമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖുറൈശ് 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
1: അധ്യായം 106, സൂറത്തു ഖുറൈശ്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 4.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ലിഇലാഫി, ഇണക്കിയതിനാൽ, പരിചയപ്പെടുത്തിയതിനാൽ. ഖുറൈശിൻ, ഖുറൈശികളെ.
2: ലിഇലാഫി ഖുറൈശ്,
1: ഖുറൈശികൾക്കു ഇണക്കമുണ്ടാക്കി കൊടുത്തതിനാൽ.
3: വചനം 2.
1: ഇലാഫിഹിം, അതായത് അവരെ ഇണക്കിയത്. റിഹ്ലത്ത്, യാത്രക്ക്. അശ്ശിതാഇ, ശൈത്യകാലത്തെ. വസ്സൈഫ്, ഉഷ്ണകാലത്തെയും.
2: ഇലാഫിഹിം റിഹ്ലത്തശ്ശിതാഇ വസ്സൈഫ്,
1: അതായത് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര അവർക്കു ഇണക്കിക്കൊടുത്തത്.
3: വചനം 3.
1: ഫല്യഅബ്ദു, അതിനാൽ അവർ ആരാധിക്കട്ടെ. റബ്ബ ഹാദൽ ബൈത്, ഈ വീടിന്റെ റബ്ബിനെ, ഈ മന്ദിരത്തിന്റെ റബ്ബിനെ.
2: ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്,
1: അതിനാൽ അവർ ഈ വീടിന്റെ റബ്ബിനെ ആരാധിച്ചു കൊള്ളട്ടെ.
3: വചനം 4.
1: അല്ലദി അത്അമഹും, അവർക്ക് ഭക്ഷണം നൽകിയവനായ. മിൻ ജൂ, വിശപ്പിന്, പട്ടിണിയിൽ നിന്ന്. വആമനഹും, അവർക്ക് അഭയം നൽകുകയും ചെയ്ത, സമാധാനം നൽകുകയും ചെയ്ത. മിൻ ഖൗഫ്, ഭയത്തിന്, പേടിയിൽ നിന്ന്.
2: الذي اطعمهم من جوع وآمنهم من خوف.
1: അതെ, അവർക്കു വിശപ്പിനു ഭക്ഷണം നൽകുകയും അവർക്കു ഭയത്തിനു സമാധാനം നൽകുകയും ചെയ്തവനെ ആരാധിച്ചു കൊള്ളട്ടെ.
4: ഖുറൈശ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ഖുറൈശികളെ സംബന്ധിച്ചു മാത്രം പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുമായ ഒരു അധ്യായമാണിത്. ഇതുമൂലം ഖുറൈശികളുടെ പേരും കീർത്തിയും ലോകാവസാനം വരെ ഭൂമുഖത്ത് അവശേഷിക്കുന്നതായിരിക്കും. വിശുദ്ധ കഅബയുടെ ശുശ്രൂഷകരും ഭരണാധിപരുമെന്ന നിലക്ക് അവർക്ക് അറബികൾക്കിടയിൽ വലിയ പ്രശസ്തിയുണ്ടായിരുന്നുവല്ലോ. പക്ഷേ ജീവിതമാർഗങ്ങളിൽ മിക്കവാറും അവർക്ക് അന്യനാടുകളെ ആശ്രയിക്കേണ്ടിയിരുന്നു. ഈത്തപ്പഴം മുതലായ ചില ഫലവർഗ്ഗങ്ങളല്ലാതെ സാധാരണ കൃഷിവിഭവങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ പോരായ്മ നികത്തുവാൻ ഉഷ്ണകാലത്ത് ശാമിലേക്ക് അഥവാ സിറിയയിലേക്ക് വടക്കോട്ടും, ശൈത്യകാലത്ത് യമനിലേക്ക് തെക്കോട്ടും അവർ കച്ചവടയാത്രകൾ നടത്തുമായിരുന്നു. അറേബ്യയുടെ കിടപ്പും ഭൂപ്രകൃതിയും അനുസരിച്ച് ശൈത്യകാലത്ത് വടക്കോട്ടും ഉഷ്ണകാലത്ത് തെക്കോട്ടും യാത്ര ചെയ്യുന്നത് വളരെ വിഷമകരമായതുകൊണ്ടാണ് അങ്ങനെ കാലവും ദിക്കും നിർണയിക്കപ്പെടുന്നത്. അറേബ്യ രാജ്യം മണലാരണ്യങ്ങളും വരണ്ട മലമ്പ്രദേശങ്ങളും നിറഞ്ഞതാകൊണ്ട് തണുപ്പുകാലത്ത് തണുപ്പും ചൂടുകാലത്ത് ചൂടും അസഹ്യമായിരിക്കും. സംഘം ചേർന്നും ആഘോഷപൂർവമായിരുന്നു പ്രസ്തുത യാത്രകൾ. നാട്ടിലെ വിഭവങ്ങൾ കയറ്റുമതി ചെയ്ത് വിറ്റൊഴിക്കലും പകരം ഗോതമ്പ് തുടങ്ങിയ അവശ്യവസ്തുക്കൾ നാട്ടിൽ ഇറക്കുമതി ചെയ്യലും ഈ കച്ചവട സംഘങ്ങൾ മുഖേനയായിരുന്നു. ഓരോ യാത്രയും 1-2 മാസത്തോളം പിടിക്കും. പലപ്പോഴും വഴിമധ്യേ പല അനിഷ്ട സംഭവങ്ങളും സംഘട്ടനങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നേക്കും. അതിനുള്ള മുൻകരുതലോടെ തന്നെയായിരിക്കും യാത്രാ സംഘങ്ങൾ പുറപ്പെടുന്നതും. ഈ യാത്രകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും പരിചയവും നൽകിയതു മുഖേന അള്ളാഹു ഖുറൈശികളെ വിശപ്പിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ആഹാരമാർഗം നൽകുകയും ചെയ്തു. അവർക്ക് അറബികളിലുണ്ടായിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങൾ നിമിത്തം മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ യാത്രാസംഘങ്ങൾ ഏറെക്കുറെ സുരക്ഷിതങ്ങളുമായിരുന്നു. കൂടാതെ കഅബയുടെ അടുത്ത സ്ഥലങ്ങളിൽ വെച്ച് അക്രമവും സംഘട്ടനവും നടക്കുന്നത് വമ്പിച്ച ഒരു പാതകമായി എല്ലാവരും അംഗീകരിച്ചു വന്നിരുന്നതുകൊണ്ട് സ്വന്തം നാട്ടിലും അവർക്ക് സമാധാനമായി ജീവിക്കാമായിരുന്നു. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെയാണ് അള്ളാഹു അവരെ അനുസ്മരിപ്പിക്കുന്നത്. ഖുറൈശികൾക്ക് സിദ്ധിച്ച യോഗ്യതകളും കീർത്തിയും സ്വാധീനവും എല്ലാം തന്നെ സിദ്ധിക്കുവാൻ കാരണം അവർ കഅബയുടെ സംരക്ഷകരും അയൽവാസികളും ആയതാണല്ലോ. അപ്പോൾ എല്ലാ നിലക്കും അവർ ആ വിശുദ്ധ മന്ദിരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ ആരാധിക്കുവാനും അവനെയല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുവാനും ബാധ്യസ്ഥരാകുന്നു. ഈ ബാധ്യത അവർ നിറവേറ്റിക്കൊള്ളട്ടെ എന്ന് അവരെ അള്ളാഹു ഉത്ബോധിപ്പിക്കുകയാണ്.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൽ ഖുറൈശിന്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ മലയാള വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസ്സിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ

നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.

0: من عبادنا المخلصين.
1: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
2: ഹമ്മദ് ബിഹി അവൾ അദ്ദേഹത്തെപ്പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയുമുള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാൻ റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിൻ്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
3: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു, മാ ജസാഉ, പ്രതിഫലമല്ല, മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ, അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്, സൂ അൻ, തിന്മയെ, ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ, ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും, അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രെ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: അവന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവെന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: അങ്ങനെ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾ

0: ആയത്തുകൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ഇന്ന് ശ്രോതാക്കളോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറ നംല് 45 മുതൽ 93 വരെയുള്ള വചനങ്ങളും സൂറ അൽ ഖസസ് 1 മുതൽ 88 വരെയുള്ള വചനങ്ങളും പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: أعوذ بالله من الشيطان الرجيم.

اللهم اجعلنا من اهل الله، اللهم اجعلنا من

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറ നംൽ 45 മുതൽ 93 വരെയുള്ള വചനങ്ങളും സൂറ അൽ ഖസസ് 1 മുതൽ 88 വരെയുള്ള വചനങ്ങളും പാരായണ നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി ഹാരിസ് ഇബ്നു സലീം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹ് വിശദീകരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, തഫ്സീറു സഅദിയുടെ പുതിയ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി 1889 സെപ്റ്റംബർ 7 സൗദി അറേബ്യയിലെ ഉനൈസ അൽ ഖസീം എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുകയും 1956 ജൂൺ 24 അവിടെ വച്ച് തന്നെ ഈ അൽ ഖസീം സൗദിയിലെ ഉനൈസ എന്ന പ്രദേശത്ത് മരണപ്പെടുകയും ചെയ്ത മഹാനായ പണ്ഡിതനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി, ഇമാം അസ്സഅദി എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ തഫ്സീറു കലാമിൽ മന്നാൻ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ തൈസീറുൽ കരീമിർ റഹ്മാൻ ഫി തഫ്സീരി കലാമിൽ മന്നാൻ എന്ന വിശ്വവിഖ്യാതമായ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണമാണ്, അതിൻ്റെ ആശയങ്ങൾ, അദ്ദേഹം നൽകിയ വിവരണങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്കതിൻ്റെ വശ്യ സുന്ദരമായ പാരായണത്തിലേക്ക് കാതോർക്കാം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 94-ാം അധ്യായം സൂറത്തു ഇൻഷിറാഹിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആയത്തുകളിൽ വന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അലം നസ്റഹ്, നാം വികസിപ്പിച്ചു, വിശാലപ്പെടുത്തി തന്നില്ലേ. ലക്ക, നിനക്ക്. സുദറക്ക, നിന്റെ നെഞ്ച്, നിന്റെ ഹൃദയം. വവദഅന, നാം വെക്കുകയും ചെയ്തു. അങ്ക, നിന്നിൽ നിന്ന്. വിസ്രഖ്, നിന്റെ ഭാരം, നിന്റെ വിഷമം. അല്ലദീ അങ്കള, ഒടിച്ചുകളഞ്ഞ, ഞെരുക്കിക്കളഞ്ഞതായ. ദഹ്റക, നിന്റെ മുതുക്, നിന്റെ പുറം. വറഫഅന, നാം ഉയർത്തുകയും ചെയ്തു. ലക, നിനക്ക്. സിക്റക, നിന്റെ കീർത്തിയെ, നിന്റെ സ്മരണ. ഫഇന്ന, അപ്പോൾ തീർച്ചയായും, നിശ്ചയമായും. മഅൽ ഉസ്രി, ഞെരുക്കത്തോടുകൂടി ഉണ്ട്, പ്രയാസത്തോടുകൂടി ഉണ്ട്. യുസ്റൻ, ഒരു സൗകര്യം, എളുപ്പം. ഇന്ന മഅൽ ഉസ്രി, നിശ്ചയമായും ഞെരുക്കത്തോടൊപ്പമുണ്ട്. യുസ്റൻ, ഒരു സൗകര്യം. ഫഇദ ഫറഗ്ത, ആകയാൽ നീ ഒഴിവായാൽ, അഥവാ നിനക്ക് ഒഴിവ് സമയം കിട്ടിയാൽ. ഫൻസബ്, നീ അധ്വാനിക്കുക, പരിശ്രമം ചെയ്യുക. വ ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്ക്. ഫർഗബ്, നീ ആഗ്രഹിച്ച് കൊള്ളുക, അഥവാ ആഗ്രഹം പ്രകടിപ്പിച്ചു കൊള്ളുക. സൂറത്തു ഇൻഷിറാഹിൻ്റെ ആയത്തുകളിലെ വാക്കർത്ഥമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്, കേട്ടത്. ഇൻഷാല്ലാ നമ്മൾ കേൾക്കുന്നത് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ്. ആശയം പൂർണ്ണമായി മനസ്സിലാകാൻ അത് നമുക്കേറെ സഹായകമാകും. അതിൻ്റെ പൂർണ്ണമായ അർത്ഥം നമുക്ക് കേൾക്കാം.
1: അലം നശ്റഹ് ലക സദ്റക,
2: നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ.
1: വവദഅനാ അൻക വിസ്റക, അല്ലദീ അൻഖദ ദഹ്റക,
2: നിന്നിൽ നിന്ന് നിന്റെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞ നിന്റെ ആ പാപഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തു. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. നിന്റെ രക്ഷിതാവിലേക്ക് നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: സൂറത്തുൽ ഇൻഷിറാഹിന്റെ മലയാള വിശദീകരണം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അല്ലാഹു തന്റെ ദൂതന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറയുന്നത്. നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ. മതനിയമങ്ങൾ ഉൾക്കൊള്ളാനും അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യാനും ഉത്കൃഷ്ടമായ സ്വഭാവഗുണങ്ങളെ സ്വീകരിക്കാനും പരലോക വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നന്മകൾ അനായാസം പ്രവർത്തിക്കാനും നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി. നന്മകൾക്ക് വഴങ്ങാത്ത വിധം പ്രയാസകരവും കുടുസായതും ആക്കിയതുമില്ല. അതെപ്പോഴും വിശാലമായതായി നീ കണ്ടു. നിന്റെ ആ പാപഭാരം ഇറക്കിവെക്കുകയും ചെയ്തു. അതായത് പാപത്തെ നിന്റെ മുതുകിന് ഭാരമായി തീർന്ന മറ്റൊരിടത്ത് അല്ലാഹു പറയുന്നു, നിന്റെ പാപത്തിൽ നിന്ന് മുമ്പ് കഴിഞ്ഞുപോയതും പിന്നീടുണ്ടാകുന്നതും അല്ലാഹു നിനക്ക് പുറത്തു തരുന്നതിനു വേണ്ടിയും. നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തിത്തരികയും ചെയ്തിരിക്കുന്നു. സൃഷ്ടികളിൽ ഒരാളും എത്തിയിട്ടില്ലാത്ത ഉന്നതവും പ്രശംസനീയവുമായ നിലയിൽ നിന്റെ മഹത്വത്തെ ഉയർത്തി. ബാങ്കിലും ഇഖാമത്തിലും ഖുതുബകളിലും ഷഹാദത്ത് കലിമയിലും അല്ലാഹുവിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമവും പരാമർശിക്കപ്പെടുന്നു. ഇതല്ലാത്ത മറ്റു കാര്യങ്ങളിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശസ്തി അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. അല്ലാഹുവിനെ കഴിഞ്ഞാൽ തന്റെ സമുദായത്തിന്റെ മനസ്സിൽ മറ്റാർക്കുമില്ലാത്ത ബഹുമാനവും സ്നേഹവും മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ട്. ഓരോ സമുദായത്തിൻ്റെയും പ്രവാചകന്മാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ഈ സമുദായത്തിൻ്റെ പ്രവാചകന് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരെളുപ്പമുണ്ടായിരിക്കും. വലിയൊരു സന്തോഷ വാർത്തയാണ് ഈ വചനം. പ്രയാസവും ബുദ്ധിമുട്ടും കാണപ്പെടുമ്പോഴെല്ലാം അതിനോടൊപ്പം ചേർന്നുകൊണ്ട് ഒരെളുപ്പം ഉണ്ടായിരിക്കും. പ്രയാസം ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ഒരെളുപ്പം അതിൽ പ്രവേശിച്ച് അതിനെ പുറത്തു കൊണ്ടുവരും. അല്ലാഹു പറയുന്നു, അല്ലാഹു ഞെരുക്കത്തിന് ശേഷം സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഖുർആൻ 65:7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തീർച്ചയായും ആശ്വാസം പ്രയാസത്തോടുകൂടെയാണ്, തീർച്ചയായും ഞെരുക്കത്തോടൊപ്പം ഒരെളുപ്പവുമുണ്ടായിരിക്കും എന്ന പദത്തെ അലിഫും ലാമും ചേർത്ത് പ്രത്യേകമാക്കിയതിൽ നിന്ന് പ്രയാസം ഒറ്റപ്പെട്ടതും എളുപ്പമെന്നത് ആവർത്തിക്കപ്പെടുന്നതുമാണെന്നും മനസ്സിലാവുന്നു. എന്നത് അലിഫും ലാമും ചേരുമ്പോൾ അത് സമഗ്രതയെ കൂടി അറിയിക്കുന്നു. അതായത് പ്രയാസങ്ങൾ എത്രത്തോളം ഉണ്ടായാലും അതിൻ്റെ പര്യവസാനം ആശ്വാസത്തിലായിരിക്കൽ അനിവാര്യമാണ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യൽ സത്യവിശ്വാസികൾക്ക് കൂടി ബാധകമാകുന്ന നിലയിൽ അല്ലാഹു പ്രവാചകനോട് കൽപ്പിക്കുന്നു, ആകയാൽ നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ അധ്വാനിക്കുക. അതായത് ജോലികളിൽ നിന്നും വിരമിക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ ഒന്നും അവശേഷിക്കാതിരിക്കുകയും ചെയ്താൽ പ്രാർത്ഥനകളിലും ആരാധനകളിലുമായി നീ പരിശ്രമിക്കുക. അല്ലാഹുവിലേക്ക് മാത്രം നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക.
0: അൽഹംദുലില്ലാ, ഇന്ന് സൂറത്തുൽ ഇൻശിറാഹിൻ്റെ 1 മുതൽ അവസാനം വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വാക്കുകളുടെ അർത്ഥവും അതോടൊപ്പം തന്നെ ആയത്തുകളുടെ അർത്ഥവും ആശയവും മുഴുവനായി നമ്മൾ കേട്ടു. ഖുർആൻ വീണ്ടും കൂടുതൽ അടുത്തറിയാനും പഠിക്കുവാനുമുള്ള സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ഈ കേൾവി തുടർന്നും ഉണ്ടാകുന്നതിന് വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലേക്ക് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം വിവർത്തനം ചെയ്ത തഫ്സീറു സഅദിയിൽ നിന്ന് സൂറ ഷറഹാണ് വിശദീകരിച്ചു നൽകിയത്. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 65 വരെയുള്ള ആയത്തുകളാണ് പല ക്ലാസുകളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 66-67 ആയത്തുകളാണ് എടുക്കുന്നത്.

فجعلناها نكالا لما فجعلناها فجع. ഇവിടെ ഐൻ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫജഅൽനാഹ അല്ല ഫജഅ, ഫജഅൽനാഹ. തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. നകാലൻ ലിമ, നകാലൻ ലിമ, തൻവീനു ശേഷം ലാമ്, തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിലാ ഗുന്ന, നകാലൻ ലിമ. بين يديها وما خلفها وما خلفها وموعظة للمتقين وموعظة. ഇവിടെ عين ضاد ഈ രണ്ട് അക്ഷരങ്ങളെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. عين തൊണ്ടയുടെ മധ്യഭാഗം, وموعي ശേഷം وموعظ ض ط ന് പുള്ളിയിട്ടാൽ ض ض ض സാധാരണ അവിടെ ഓതുന്നത് പല ആളുകളും ഒമൗ ഇളത്തൻ എന്നായിരിക്കും, ഒമൗ ഇളത്തല്ലിൽ. അങ്ങനെയല്ല, അതുപോലെ തന്നെ ഇവിടെയും തൻവീനു ശേഷം തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഉച്ചരിക്കണം. ഒമൗ ഇളത്തല്ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന, അവിടെ മണിക്കരുത്. അതുപോലെ തൻവീൻ്റെ ആ ഒരു ശബ്ദവും കേൾക്കുന്ന അവസ്ഥ ഉണ്ടാവാത്. വമൗഇദതൻലിൽ, വമൗഇദതൻലിൽ എന്നല്ല, വമൗഇദതൻലിൽ മുത്തഖീൻ. അതുപോലെ അൽമുത്തഖീൻ, മുത്തഖീൻ, മുത്തഖീൻ, ഖാഫ്, മുത്തഖീൻ എന്നല്ല, മുത്തഖീൻ. തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് അതിൻ്റെ മേലെയാണ് ഖാഫിൻ്റെ മഖ്റജ്. അപ്പോൾ ഖാ ഖീ ഖു അഖ് ലിൽ മുത്ത تقين ഇങ്ങന വൈകണം. അടുത്ത ആയത്ത്, വഇദ് ഖാല മൂസ ലഖൗമിഹി, വഇദ് ഖാല, വഇദ് ഖാല അന്നല്ല, ദാല പ്രത്യേകം ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇദ് ദ ദി ദു അദ്, മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ നാവിൻ്റെ അറ്റം വളരെ നേരിയ തോതിൽ പുറത്ത് ഉണ്ടായിരിക്കണം. വഇദ് ഖാല, وإذ وإذ قال. قاف പറഞ്ഞു, ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മുകൾ ഭാഗത്തിൻ്റെ മേലെയാണ് قاف. قال موسى, موسى എന്നല്ല, موسى لقومه, لقومه إن الله, لقومه إن الله. ഇവിടെ ഹ ഉള്ളമീറിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. സിലത്തുൽ കുബറ, സിലത്തുൽ ത്വീല എന്നൊക്കെ പറയും. അപ്പോൾ ലിഖൗമിഹി ഇന്നല്ലാഹ ഇങ്ങനെ വായിക്കണം. ഇന്ന നൂനു ശദ്ദ് മണിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും, യഅ്മുറുക്കും, യഅ്മുറുക്കും അല്ല, യഅ്മുറുക്കും അല്ല, യഅ്മുറുക്കും. അൻ തസ്ബഹു, സാക്കിനായ നൂന് ശേഷം ത വന്നാൽ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ തസ്ബഹു, ഇഖ്ഫാ ബിഗുന്ന. തസ് തസ്ബഹു അല്ല, തസ് ദാല. തസ്ബഹു ഹു, തൊണ്ടയുടെ മധ്യഭാഗം ഹ. തസ്ബഹു ബഖറ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, ബഖറ. ഖാലു അതത്തഖിദുനാ, ഇവിടെയും മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. അതത്തഖിദുന, കൃത്യമായി വായിക്കണം ഈ വാക്കുകളെല്ലാം. അതത്തഖിദുന, അതത്തഖിദുന ഹുസുവ. ശ്രദ്ധിക്കേണ്ടത് സ എന്ന അക്ഷരത്തിന് സഅന് ദമ്മാണ്, ഹുസുവ എന്ന് സുക്കൂനാവരുത്, ഹുസുവ, ഹുസുവ. ഇവിടെ അക്ഷരത്തിനുള്ള സ എന്ന അക്ഷരത്തിനുള്ള ഹർക്കത്ത് മാറിപ്പോവരുത്, സുക്കൂനല്ല, ദമ്മാണ്, ഹുസുവ. ഖാല അഊദു ബില്ലാഹി, ഖാല അഊദു, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണത്. ഖുർആൻ പാരായണത്തിൻ്റെ തുടക്കത്തിൽ അഊദു ബില്ലാഹി മിൻ ശൈത്താനിർ റജീം പറയണം. പല ആളുകളും ഔദു ബില്ലാഹി എന്നാ പറയുക, ഔദു അല്ലെങ്കിൽ ഔസു ബില്ലാഹി. വളരെയധികം ശ്രദ്ധിക്കണം. അഊദു, ഹംസ തൊണ്ടയുടെ താഴെ ഭാഗം, ഐന് തൊണ്ടയുടെ തൊട്ട് മുകളിൽ മധ്യഭാഗം,
പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദാല് ഔദു അല്ല, അപ്പോൾ അർത്ഥം മാറിപ്പോവും. അഊദു അഊദു ബില്ലാഹി അൻ അകൂന അൻ അകൂന. ഇവിടെ ഇദ്ഹാറാണ്, സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കിച്ചിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇവിടെ അബദ്ധമായിട്ട് വരുന്നത് അൻ അകൂന എന്ന് വായിക്കും, അൻ അകൂന മിന എന്നല്ല, എൻ അകൂന എൻ അകൂന മിനൽ ജാഹിലീൻ ജാഹിലീൻ. അവസാനത്തിൽ മദ്ദ ആരദുൽ സുക്കൂൻ. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 66-67 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ശുദ്ധ ഖുറാൻ കൃത്യമായിട്ട് തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുവാനോ പഠിക്കുവാനോ ഒക്കെ ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിന്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്ക് പാരായണം. അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: آلهة بل ضلوا عنهم وذلك إفكهم وما كانوا يفترون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: സുജൂദ് തിലാവ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇംറാനിലെ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കൽ.
4: 99 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.
5: വചനം 89. വഖുൽ, പറയുകയും ചെയ്യുക, ഇന്നീ അന, നിശ്ചയമായും ഞാൻ തന്നെ, അന്നദീറു, താക്കീതുകാരൻ, മുന്നറിയിപ്പുകാരൻ, അൽ മുബീൻ, സ്പഷ്ടമായ.

0: നബിയെ, നീ പറയുകയും ചെയ്യുക. ഞാൻ തന്നെയാണ് സ്പഷ്ടമായ താക്കീതുകാരൻ.
1: വചനം 90. കമ അൻസൽന, നാം അവതരിപ്പിച്ചതുപോലെ. അലൽ മുഖ്തസിമീൻ, ഭാഗിച്ചെടുത്തവരുടെ മേൽ.
2: കമ അൻസൽനാ അലൽ മുഖ്തസിമീൻ,
0: അതെ, ഭാഗിച്ചെടുത്തവരുടെ മേൽ നാം അവതരിപ്പിച്ചതുപോലെ തന്നെ.
1: വചനം 91. അല്ലദീന, യാതൊരു കൂട്ടരുടെ മേൽ. ജഅലു, അവർ ആക്കി. അൽ ഖുർആന, ഖുർആനെ. അലീൻ, പല അംശങ്ങൾ, ഭാഗങ്ങൾ.
2: അല്ലദീന ജഅലുൽ ഖുർആന അദീൻ,
0: അതായത് ഖുർആനിനെ പല ഭിന്നമായ അംശങ്ങളാക്കിയവരുടെ മേൽ.
3: അൽ മുഖ്തസിമീൻ എന്ന വാക്കിന് നാം പരിഭാഷയിൽ കാണിച്ചതുപോലെ ഭാഗിച്ചെടുത്തവൻ എന്നും, അഥവാ പ്രവാചകന്മാരെ കളവാക്കുന്ന വിഷയത്തിലും മറ്റും അന്യോന്യം സത്യം ചെയ്തവർ എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടായാലും അങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടവൻ ആരാണെന്നതിലും ജഅലുൽ ഖുർആന അലീൻ, ഖുർആനെ അവർ പല അംശങ്ങളാക്കി എന്ന വാക്യത്തിൻ്റെ താല്പര്യത്തിലും വ്യാഖ്യാതാക്കൾക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. കൂടാതെ ഈ 90 വചനം വിഷയപരമായി നോക്കുമ്പോൾ അതിൻ്റെ നേരെ മുമ്പുള്ള വചനത്തോട് ബന്ധപ്പെട്ടു നിൽക്കുന്നതാണോ, അതല്ല 87 വചനത്തോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണോ എന്നതിലും അഭിപ്രായ വ്യത്യാസം കാണാം. ഇക്കാരണങ്ങളാൽ ഈ വചനങ്ങൾ ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ ഏതെങ്കിലും ഒന്നിനെ ഫലവത്തായി സ്വീകരിക്കത്തക്ക തെളിവുകൾ കാണുന്നുമില്ല. മേൽ സൂചിപ്പിച്ച വ്യാഖ്യാനങ്ങളിൽ വെച്ച് കൂടുതൽ വ്യക്തമായി തോന്നുന്ന വ്യാഖ്യാനത്തിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു: തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് യോജിക്കുന്ന ഭാഗങ്ങളെ സ്വീകരിക്കുകയും യോജിക്കാത്ത ഭാഗങ്ങളെ നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് ഖുർആനെ ഭിന്ന ഭാഗങ്ങളാക്കി അംശിച്ച വേദക്കാർക്ക് തൗറാത്തും ഇഞ്ചിയിലും മുമ്പ് അവതരിപ്പിച്ചു കൊടുത്തിരുന്നതുപോലെ തന്നെ നിനക്ക്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക്, ഖുർആനും 7 ആവർത്തിത വചനങ്ങളും അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ഈ വ്യാഖ്യാന പ്രകാരം 90 വചനവും 87 വചനവും തമ്മിലായിരിക്കും വിഷയപരമായി ബന്ധപ്പെട്ടു നിൽക്കുന്നത്. ഇടക്കുള്ള 2 വചനങ്ങളും അൽ മുഅ്തരിളാത്ത് ഇടവാക്യങ്ങളുമായിരിക്കുന്നതാണ്. അല്ലാഹു ആലം. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു നബിവചനത്തിൻ്റെ സാരം ഇങ്ങനെയാകുന്നു: എൻ്റെയും എന്നെ നിയോഗിച്ച കാര്യത്തിൻ്റെയും ഉപമ ഇങ്ങനെയുള്ള ഒരാളുടെ മാതിരിയാകുന്നു. അയാൾ അയാളുടെ ജനങ്ങളുടെ അടുക്കൽ ചെന്ന്, ഞാൻ നമ്മെ ആക്രമിക്കാൻ വരുന്ന സൈന്യത്തെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു, ഞാൻ നഗ്നനായ താക്കീതുകാരനാണ്, അതുകൊണ്ട് രക്ഷാമാർഗം നോക്കുക എന്നിങ്ങനെ അവരോട് പറഞ്ഞു. കുറിപ്പ്: ഗൗരവമേറിയ വല്ല ആപത്തിനെക്കുറിച്ചും ശക്തിപൂർവം ജനങ്ങൾക്ക് പരസ്യമായ താക്കീത് നൽകുവാൻ ചെല്ലുന്ന ആളുകൾ വസ്ത്രങ്ങളഴിച്ച് നഗ്നമായ നിലയിൽ വിളിച്ചു പറയുക മുൻകാലത്ത് പതിവുണ്ടായിരുന്നു. ക്രമേണ കർശനമായ താക്കീത് നൽകുന്നവൻ എന്ന അർത്ഥത്തിൽ നഗ്നനായ താക്കീതുകാരൻ എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് ഒരു വിഭാഗം ആളുകൾ അവനനുസരിച്ച് രാത്രി തന്നെ സാവധാനം സ്ഥലം വിട്ടുപോയി രക്ഷപ്പെട്ടു. ഒരു വിഭാഗം ആളുകൾ അവനെ വ്യാജമാക്കി, അവർ സ്ഥലം വിടാതിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ സൈന്യം വന്ന് അവരെ നശിപ്പിച്ചു. ഇതാണ് എന്നെ അനുസരിക്കുകയും ഞാൻ കൊണ്ടുവന്നതിനെ പിൻപറ്റുകയും ചെയ്തവരുടെയും എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ഞാൻ കൊണ്ടുവന്ന യഥാർത്ഥത്തെ വ്യാജമാക്കുകയും ചെയ്തവരുടെയും ഉപമ. ബുഖാരി മുസ്ലിം.
1: വചനം 92. ഫവറബ്ബിക, എന്നാൽ നിന്റെ റബ്ബിനെ തന്നെ. ലനസ്അലന്നഹും, നിശ്ചയമായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, മുഴുവനും, എല്ലാവരോടും.
2: فَوَرَبِّكَ لَنَسْأَلَنَّهُمْ أَجْمَعِينَ,
0: എന്നാൽ നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, തീർച്ചയായും അവരോട് മുഴുവനും നാം ചോദിക്കുക തന്നെ ചെയ്യും.
1: വചനം 93. അമ്മാ കാനൂ, അവർ ആയിരുന്നതിനെപ്പറ്റി. യഅമലൂൻ, അവർ പ്രവർത്തിക്കും.
2: അമ്മാ കാനൂ യഅമലൂൻ,
0: അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി.
1: വചനം 94. ഫസ്ദ, ആകയാൽ ഉറക്കെ പ്രഖ്യാപനം ചെയ്യുക, പരസ്യമായി പ്രഖ്യാപനം ചെയ്യുക. ബിമാ തുമർ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ. വഅഅരിദ്, തിരിഞ്ഞു കളയുകയും ചെയ്യുക, അവഗണിച്ചു കളയുകയും ചെയ്യുക. അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളെപ്പറ്റി.
2: فاصدع بما تؤمر واعرض عن المشركين.
0: ആകയാൽ നബിയെ, നിന്നോട് കൽപ്പിക്കപ്പെടുന്നതിനെ നീ പരസ്യമായി ഉറക്കെ പ്രഖ്യാപിച്ചു കൊള്ളുക, മുശരിക്ക് അഥവാ ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് നീ തിരിഞ്ഞുകളയുകയും ചെയ്യുക.
1: വചനം 95. ഇന്ന നിശ്ചയമായും നാം, കഫൈനാക, നിനക്കു തടുത്തു തന്നിരിക്കുന്നു, അൽ മുസ്തഹ്സിഈൻ, പരിഹസിക്കുന്നവരെ.
0: നിശ്ചയമായും നിനക്ക് ഈ പരിഹാസകരെ നാം തടുത്തു തന്നിരിക്കുന്നു, അഥവാ അവരുടെ ഉപദ്രവം നിനക്ക് ഫലിക്കുകയില്ല.
1: വചനം 96. അല്ലദീന യജ്അലൂന, ആക്കുന്നവരായ, മഅല്ലാഹി, അല്ലാഹുവോടുകൂടി, ഇലാഹൻ ആഖറ, വേറെ ഇലാഹിനെ, ആരാധ്യനെ, ദൈവത്തെ, ഫസൗഫ, എന്നാൽ വഴിയെ, യഅലമൂൻ, അവർ അറിയും, അവർക്കറിയാം.

0: അതെ, അള്ളാഹുവിനോട് കൂടി വേറെ ആരാധനയെ ഏർപ്പെടുത്തുന്നവരെ, എന്നാൽ വഴിയെ അവർ അറിഞ്ഞുകൊള്ളുന്നതാണ്.
1: ആ നിഷേധികൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെപ്പറ്റിയെല്ലാം നാം ചോദ്യം ചെയ്യാതെ വിടുകയില്ല. അവർ എന്തു നിലപാട് കൈക്കൊണ്ടിരുന്നാലും ശരി, അള്ളാഹു നൽകുന്ന സന്ദേശങ്ങളെ പരസ്യമായി പ്രഖ്യാപനം ചെയ്തു കൊള്ളണം. അവരുടെ എതിർപ്പുകളെ അവഗണിച്ചു തള്ളുകയേ വേണ്ടൂ. ആ പരിഹാസങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളൊന്നും ഭയപ്പെടേണ്ടതില്ല. അതെല്ലാം അള്ളാഹു തടഞ്ഞുകൊള്ളുകയും അതിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്തു കൊള്ളും എന്നൊക്കെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുന്നു. അവസാനം ആ പരിഹാസകർ അവരുടെ പരിഹാസത്തിന്റെ ഫലം അറിയാറാകുമെന്ന് കടുത്ത ഒരു താക്കീതും നൽകുന്നു. പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്വകാര്യമായിട്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ പ്രബോധനം നടത്തിയിരുന്നത്. സത്യവിശ്വാസികളായി തീർന്നവർ അവരുടെ നമസ്കാരം പോലും രഹസ്യമായിട്ടായിരുന്നു നടത്തി വന്നിരുന്നത്. ഈ വചനങ്ങൾ അവതരിച്ചതോടെ തിരുമേനി പരസ്യമായി പ്രബോധനം ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും കുറിച്ച് പരിഹാസം പതിവാക്കിയ പലരും മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നു. അവരിൽ പലരുടെയും പേരുകളും അവരുടെ ചെയ്തികളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റുമായി പൊതുവെ അറിയപ്പെട്ടതുമാകുന്നു. വലീദുബിനു മുഗൈറ, ആസിബിനുൽ വായിൽ, അസ്വദുബിനു അബ്ദി യഗൂസ്, അസ്വദുബിനു അബ്ദുൽ മുത്തലിബ്, ഹർസുബിനു തൊലാത്തില മുതലായവർ അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു. ഇവരുടെയെല്ലാം അവസാനമുണ്ടായത് കേവലം സാധാരണങ്ങളല്ലാത്ത ചില കാരണങ്ങളെ തുടർന്നുണ്ടായ ദുർമരണങ്ങളായിരുന്നുവെന്നത് പ്രസ്താവ്യമാണ്. നടന്നു പോകുമ്പോൾ ഒരു അമ്പിൻമുല കാലിൽ തട്ടുക, കാലിൽ മുള്ളുകുത്തുക, മൂക്കിലൂടെ ചലം വരിക, കണ്ണിൽ കരട് വീണ് കാഴ്ച നശിക്കുക, മലം ഛർദ്ദിക്കുക മുതലായ ഓരോ കാരണങ്ങളായിരുന്നു അവരുടെ മരണങ്ങൾക്ക് ഇടയാക്കിയതെന്ന് പല റിവായത്തുകളിലും കാണാവുന്നതാകുന്നു. നേതാക്കളുടെ ഉപദ്രവത്തിന് ഭംഗം നേരിടുന്നതോടെ സാധാരണക്കാരെ കൊണ്ടുള്ള ശല്യവും കുറയുമല്ലോ.
2: വചനം 97. വലഖദ് നഅലമു, തീർച്ചയായും നാം അറിയുന്നുണ്ട്, അന്നക, നീ എന്ന്, യദീഖു, ഞെരുങ്ങുന്നുവെന്ന്, ഇടുങ്ങിപ്പോകുന്നുവെന്ന്, സദുറുക, നിന്റെ നെഞ്ച്, ഹൃദയം, മനസ്സ്, ബിമായഖൂലൂൻ, അവർ പറയുന്നതുകൊണ്ട്, പറയുന്നതിനാൽ.
3: وَلَقَدْ نَعْلَمُ أَنَّكَ يَضِيقُ صَدْرُكَ بِمَا يَقُولُونَ.
0: തീർച്ചയായും നാം അറിയുന്നുണ്ട്, അവർ പറഞ്ഞു വരുന്നതുകൊണ്ട് നിന്റെ നെഞ്ച് അഥവാ ഹൃദയം ഞെരുങ്ങിപ്പോകുന്നുവെന്ന്.
2: വചനം 98. ഫസബ്ബിഹ്, അതിനാൽ നീ തസ്ബീഹ് ചെയ്യുക, എന്നാൽ നീ തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം നടത്തുക, ബിഹംദി, സ്തുതിയോടെ, റബ്ബിക, നിന്റെ റബ്ബിന്റെ, റബ്ബിനെ, വക്കുൻ, ആയിരിക്കുകയും ചെയ്യുക, മിനസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിൽ പെട്ടവൻ.
3: ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകുൻ മിനസ്സാജിദീൻ.
0: ആകയാൽ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം നടത്തിക്കൊള്ളുക. നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക.
2: വചനം 99. വഅബുദ്, ആരാധിക്കുകയും ചെയ്യുക, റബ്ബക, നിന്റെ റബ്ബിനെ, ഹത്താ യഅതിയക, നിനക്ക് വരുന്നതുവരെ, അൽ യഖീൻ, ഉറപ്പ്, മരണം.
3: വഅബുദ് റബ്ബക ഹത്താ യഅതിയക അൽ യഖീൻ,
0: നിനക്ക് ആ ഉറപ്പ് അഥവാ മരണം വന്നെത്തുന്നത് വരേക്കും നിന്റെ റബ്ബിനെ നീ ആരാധിക്കുകയും ചെയ്യുക.
1: പരിഹാസകരുടെ ശല്യം തീർത്തുകൊടുക്കുമെന്ന് കഴിഞ്ഞ വചനങ്ങളിൽ വാഗ്ദാനം ചെയ്ത ശേഷം മറ്റൊരു സമാധാന സന്ദേശം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നു. അവരുടെ ശല്യവും നിഷേധവും കാരണം കുറേ മനഃപ്രയാസവും ബുദ്ധിമുട്ടും തനിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതിനെപ്പറ്റി പരിഭവിക്കുകയോ വിഷാദിക്കുകയോ വേണ്ടതില്ല. അള്ളാഹുവിന് തസ്ബീഹ് അഥവാ സ്തോത്രകീർത്തനം, ഹംദ് അഥവാ സ്തുതികീർത്തനം, സുജൂദ് അഥവാ സാഷ്ടാക നമസ്കാരം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിച്ചുകൊള്ളുക. എല്ലാം അള്ളാഹു ശുഭകരമായി കലാശിപ്പിച്ചു തരും എന്ന് സാരം. അവസാനമായി മരണം വരെയും അള്ളാഹുവിൻ്റെ ആരാധന നിലനിർത്തണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അൽ യഖീൻ എന്ന വാക്കിന് ഉറപ്പ്, ദൃഢത, ഉറച്ച വിശ്വാസം എന്നൊക്കെയാണ് ഭാഷാർത്ഥം. മരണമാണിവിടെ ഉദ്ദേശം. ആർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യമാണല്ലോ മരണം. പൊതുവിൽ എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായവും അതുതന്നെ. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇതിന് തെളിവും ഉദ്ധരിക്കപ്പെടുന്നു. നരകവാസികൾ നരകത്തിൽ വെച്ച് ഇങ്ങനെ വിലപിക്കുന്നതായി അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. വക്കുന്ന നുക്കദ്ദീബു ബിയൗമിദ്ദീൻ ഹത്ത അത്താനൽ യഖീൻ. സാരം, ഞങ്ങൾക്ക് ഉറപ്പുവരുന്നതുവരെ ഞങ്ങൾ പ്രതിഫല ദിവസത്തെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ധ്യായം 74, 46, 47 വചനങ്ങൾ. ഉസ്മാൻ ഇബ്നു മലഊൻ റളിയല്ലാഹു അൻഹു മരണമടഞ്ഞപ്പോൾ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ നടന്ന ഒരു സംഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അമ്മാ ഹുവ ഫഖദ് ജാഅഹുൽ യഖീൻ വ അന്ന ലഅർജു ലഹുൽ ഖൈർ. എന്നാൽ അദ്ദേഹത്തിന് ഉറപ്പ് വന്നു കഴിഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് നന്മ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ബുഖാരി. ഇവിടങ്ങളിൽ ഉറപ്പുകൊണ്ട് വിവക്ഷ മരണം തന്നെയാണെന്ന് വ്യക്തമാണല്ലോ. ഭാഷാർത്ഥത്തെ അടിസ്ഥാനമാക്കി ഉറപ്പായ അറിവും വിശ്വാസവും ലഭിക്കുന്നതുവരെ മാത്രമേ നമസ്കാരം മുതലായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുള്ളൂവെന്നും ഉറപ്പായ അറിവും വിശ്വാസവും ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ആവശ്യമില്ലെന്നും സൂഫി വേഷധാരികളായ ചില സ്വാർത്ഥതികൾ ഈ അവസാന വചനത്തെ ആസ്പദമാക്കി സമർത്ഥിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്നു തന്നെയുള്ള ഒരു വ്യതിയാനമത്രേ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണല്ലോ ഏറ്റവും ഉറപ്പായ അറിവും വിശ്വാസവുമുള്ളവർ. എന്നിട്ട് പോലും അവരാരും ആരാധനാകർമ്മങ്ങൾ ഉപേക്ഷിച്ചിരുന്നില്ലെന്നു മാത്രമല്ല, മറ്റാരേക്കാളും കൂടുതൽ കർശനം അതിൽ സ്വീകരിക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അത്രയുമല്ല, അറിവും വിശ്വാസവും വർദ്ധിക്കും തോറും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്നതിലും ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നതിലും കൂടുതൽ നിഷ്കർഷ പാലിക്കുകയാണുണ്ടാവുക. അതാണ് വേണ്ടതും. ഉറപ്പുവരിക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസാക്ഷിക്ക് ബോധ്യം വരിക എന്നാണെന്നും ഇപ്പോൾ ചിലർ പ്രസ്താവിച്ചു കാണുന്നു. വിശദീകരണ വേളയിൽ ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും ന്യായീകരണവും കണ്ടേക്കുമെങ്കിലും പലപ്പോഴും ഈ അർത്ഥം സ്വീകരിക്കുന്നത് അപകടകരവും സത്യവിരുദ്ധവുമായിട്ടാണ് അനുഭവപ്പെടുക. മേലുദ്ധരിച്ച ഖുർആൻ വചനത്തിലും നബിവചനത്തിലും മരണം എന്നല്ലാതെ ഈ രണ്ടർത്ഥങ്ങളും ശരിയാകാത്ത സ്ഥിതിക്ക് ഇവിടെയും ഉറപ്പുകൊണ്ട് ഉദ്ദേശം മരണമാണെന്ന് വെക്കുവാൻ അറിവും വിശ്വാസവും മനസാക്ഷിയും ഉള്ളവരാരും മടിക്കുവാൻ കാരണമില്ലതാനും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അടിയാൻ അവൻ്റെ റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ളവനായിരിക്കുന്നത് അവൻ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കുവീൻ. മുസ്ലിം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല വിചാരവും അഥവാ ദുഃഖവും ബാധിച്ചാൽ അവിടുന്ന് നമസ്കരിക്കുമായിരുന്നു. അബൂദാവൂദ്. മരണം വരെ അള്ളാഹുവിനെ ആരാധിക്കുകയും തസ്ബീഹ്, ഹംദ്, സുജൂദ് മുതലായ പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്
5: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ അധ്യായം 37, സൂറ സ്വാഫാത്ത് 32 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി, സലഫി.
6: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഅഗ്വൈ

ഫിൽ അദാബി മുഷ്തരികൂൻ. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 32-33 വചനങ്ങളാണ് ഊതി കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 32-ാമത്തെ വചനമാണ് നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. ഫഅഗ്വൈനാകും, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചു. പരലോകത്ത് വെച്ചുകൊണ്ട് തങ്ങൾ ചെയ്തത് വഴിപഴപ്പിക്കലാണെന്ന് ബോധ്യപ്പെട്ട, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം തങ്ങളുടെ അനുയായികൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്ന ദാരുണമായ കാഴ്ചയാണ് അള്ളാഹു വളരെ മുൻകൂട്ടി തന്നെ നമ്മെ അറിയിക്കുന്നത്. ഫഅഗ്വൈനാകും, എന്നാൽ ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അഗ്വ വഴിപഴപ്പിച്ചു, യുഗ്വി വഴിപഴപ്പിക്കുന്നു, ഇഗ്വ വഴിപഴപ്പിക്കൽ. ഇന്ന അതിൻ്റെ കാരണമാണ് പിന്നെ പറയുന്നത്, തീർച്ചയായും ഞങ്ങൾ, കുന്ന ഞങ്ങളായിരുന്നു, ഗാവീൻ വഴിപഴച്ചവരായിരുന്നു. സുബ്ഹാനല്ലാഹ്, തങ്ങൾ വഴിപഴച്ചവരാണെന്ന് വ്യക്തമായി ബോധ്യമുള്ള ചില നേതാക്കന്മാർ ഈ ദുനിയാവിൽ തന്നെ തങ്ങളുടെ അനുയായികളെ ബോധപൂർവം വഴിപഴപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അറിയുന്ന, പ്രമാണങ്ങൾ കൃത്യമായി അറിയുന്ന ആളുകൾ പോലും ഭൗതികമായ ചില്ലറ ലാഭങ്ങൾക്കു വേണ്ടി, ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രമാണവിരുദ്ധമായ സംസാരങ്ങൾ പോലും നടത്തുന്നു എന്നത് എത്ര ഖേദകരമായ കാര്യമാണ്. പക്ഷേ ആർക്കുമാർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത, തീർത്തും നിസ്സഹായരായ പരലോകത്ത് വെച്ചാണ് ഈ കാര്യം അവർ വിളിച്ചു പറയുന്നത്. ഫഅഗ്വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചിരിക്കുന്നു. ഇന്ന കുന്ന ഗാവീൻ, കാരണം ഞങ്ങൾ വഴിപഴച്ചവരായിരുന്നു എന്നതാണ്. ഇമാം ഇബ്നു കസീർ എന്ന് പറയുന്നു, ദഅവ്നാകും ഇല ദ്വലാല, നിങ്ങളെ ഞങ്ങൾ വഴികേടിലേക്ക് ക്ഷണിച്ചിരുന്നു. അതാണ് ഫഅഗ്വൈനാകും എന്നതിൻ്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറയുന്നത്. ഇന്ന കുന്ന ഗാവീൻ, ഐ ദഅവ്നാകും ഇലാ മാ നഹ്നു ഫീഹ് ഫസ്തജബ്തും ലനാ, ഞങ്ങൾ ഏതൊരു വഴികേടിലായിരുന്നോ ആ വഴികേടിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങളോ ഞങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. നഅഊദു ബില്ലാ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ എത്രമാത്രം അത് ഗുണകരമാണെന്നത് ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പ്രമാണത്തെയാണ് പിൻപറ്റേണ്ടതെന്ന് കൃത്യമായി പ്രമാണത്തോട് പ്രതിബദ്ധതയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് സ്വീകരിച്ച ആളുകൾ പറയുമ്പോൾ നേതാക്കന്മാർ പറയും, അവർ പുത്തൻവാദികളാണ്, അവർ ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്തവരാണ്, അവർ മദ്ഹബിൻ്റെ ഇമാമുകളെ അവമതിക്കുന്നവരാണ് എന്ന നിലയിലൊക്കെ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ആ വാക്കൊന്ന് കേട്ടിരുന്നെങ്കിൽ, പ്രമാണത്തിലേക്ക് ഞങ്ങളെ വിളിച്ചിരുന്ന, സുന്നത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചിരുന്ന, ബിദ്അത്തുകൾക്കെതിരെ ഞങ്ങളെ ബോധവൽക്കരിച്ചിരുന്ന, ഷിർക്കിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ഞങ്ങളെ ബോധവൽക്കരിച്ചിരുന്ന ആളുകളുടെ വാക്കുകൾ, ആ വാക്കുകൾക്ക് ഞങ്ങൾ ചെവി കൊടുത്തിരുന്നെങ്കിൽ എന്ന് പൊതുജനങ്ങൾ ചിന്തിക്കുന്ന, ഖേദത്തോടുകൂടി പറയുന്ന ഒരു അവസ്ഥ നാളെ പരലോകത്ത് സംഭവിക്കുമെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫഅദുലൽനാകും അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. വൽ ഈമാനുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. വൽ ഈമാനി ബിഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൽ നിന്നും ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു.

ഞങ്ങളുടെ കുഫർ കാരണമായി ഞങ്ങൾ നാശത്തിലകപ്പെട്ടു. ആ നാശത്തിലേക്ക് നിങ്ങളെ കൂടി ഞങ്ങൾ ക്ഷണിച്ചു, അങ്ങനെ നിങ്ങളെയും നശിപ്പിച്ചു. ഇനി തഫ്സീറുകൾ തന്നെ കാണാൻ സാധിക്കും, അവരുടെ വാക്ക് കേട്ടാൽ അവർ പറയുന്നു എന്നതുപോലെയാണ്. എന്ത്? ഇന്നാ ലം നുഖ്ലിസ് അംഫുസന ഫകൈഫ നുഖ്ലിസുക്കും. നേതാക്കന്മാർ അനുയായികളുടെ മുഖത്ത് നോക്കി പറയുകയാണ്, ഞങ്ങളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ അല്ലെങ്കിൽ മോചിപ്പിക്കാൻ സാധ്യമല്ല, പിന്നെ നിങ്ങളെ എങ്ങനെ ഞങ്ങൾക്ക് മോചിപ്പിക്കാൻ സാധിക്കും? ഫഅഗ്വൈനാകും യഅനി ജഅൽനാകും മിൻ അഹ്ലിൽ ഗയ്യി ബിസ്വദ്ദിക്കും അൻ ത്വരീഖിർ റുഷ്ദ്. ഞങ്ങൾ നിങ്ങളെ പഴപ്പിച്ചു. എങ്ങനെ? സന്മാർഗത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുകൊണ്ട്. എത്ര ചിന്തിപ്പിക്കുന്ന വാക്കാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വാക്ക്. നിങ്ങൾ അത് ആ പ്രഭാഷണം കേൾക്കരുത്, അതേപോലെ തന്നെ ആ പുസ്തകം വായിക്കരുത്, ആ ഉപദേശം കേൾക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യസന്ദേശങ്ങൾക്ക് മുമ്പിൽ, സത്യശബ്ദങ്ങൾക്ക് മുമ്പിൽ മാർഗ തടസ്സം സൃഷ്ടിച്ച ആളുകളാണ് ഈ തരത്തിൽ നാളെ പരലോകത്ത് പറയുക എന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. മാത്രമല്ല, ഈ ആയത്തിന് തഫ്സീർ ചെയ്തിടത്ത് ചില മുഫസ്സിരീങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം, ഈ വചനത്തിൽ നമുക്കൊരു പാഠമുണ്ട്. ആരുമായിട്ടാണോ നമ്മൾ കൂട്ടുകൂടുന്നത് എന്നത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആരുമായിട്ടാണ് ഏറ്റവും അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്? ആരുടെ ഉപദേശങ്ങൾക്കാണ് നമ്മൾ കാതോർക്കുന്നത്? അവർ സന്മാർഗികൾ തന്നെയാണോ? അവർ തഖ്വയുള്ളവർ തന്നെയാണോ? അതല്ല, അവർ നമ്മളെ പറ്റിക്കാൻ, അതേപോലെ തന്നെ നമ്മളെ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അതിനുവേണ്ടി നടക്കുന്നവരാണോ? എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. തിരുമേനി പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി, ഒരു നല്ല ആളുടെ കൂടെ കൂടുന്ന ആളുടെ ഉദാഹരണം, ഹാമിലിൽ മിസ്ക്, കസ്തൂരി വാഹകനെ പോലെയാകുന്നു. അല്ലേ, ഒരു സുഗന്ധവുമായി നടക്കുന്ന ആളുടെ കൂടെ കൂടിയാൽ, ഇമ്മാ അൻ യുഹ്ദിയക വഇമ്മാ അൻ തബ്താഅ മിൻഹു, ഒന്നുകിൽ അയാളിൽ നിന്നേക്ക് നല്ല സുഗന്ധം ആസ്വദിക്കാൻ സാധിക്കും, അതേപോലെ തന്നെ അയാളിൽ നിന്ന് നിനക്കത് വാങ്ങിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അയാൾ നിനക്ക് വെറുതെ തന്നേക്കാം, സുഗന്ധദ്രവ്യം നല്ല സാധനം നിനക്ക് തന്നേക്കാം. വഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ ത്വയ്യിബ, ഒന്നുമല്ലെങ്കിൽ അയാളിൽ നിന്ന് നിനക്ക് സുഗന്ധം, ആ പരിമളം നിനക്ക് ആസ്വദിക്കാൻ സാധിക്കും. എന്നാൽ വമസലുൽ ജലീസി സൂഇ, ഒരു ചീത്ത കൂട്ടുകാരൻ്റെ കൂടെ കൂടുന്നവൻ്റെ ഉദാഹരണം, കനാഫിഖിൽ കീരി ഇമ്മാ അൻ യഹ്രിഖ സിയാബക് വ ഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ ഖബീസ. ഒരു ഉലയിൽ ഊതുന്ന ഈ ലോഹങ്ങൾ ഉരുക്കാൻ വേണ്ടി തീ കത്തിച്ച് അത് ഊതി കത്തിക്കുന്ന ആ മനുഷ്യൻ്റെ അരികിൽ കൂടിയവൻ്റെ പോലെയാകുന്നു. അവിടെ കൂടിയാൽ ഒന്നുകിൽ നിന്റെ വസ്ത്രം കരിച്ചു കളയാൻ കാരണമാകും, അല്ലെങ്കിൽ വളരെ ചീത്ത ദുർഗന്ധമാണ്, ചീത്ത മണമാണ് ആ മനുഷ്യൻ്റെ അടുക്കൽ നിനക്ക് ലഭിക്കുക. ഇതാണ് നല്ല ആരുടെ കൂടെ കൂടുന്നവൻ്റെയും ദുഷിച്ച ആരുടെ കൂടെ കൂടുന്നവൻ്റെയും ഉദാഹരണം എന്ന് പ്രവാചകൻ തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 5534 ഹദീസായിട്ട് ഈ ഹദീസ് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നാം എവിടെ നിന്നാണ് ദീൻ പഠിക്കുന്നത്? ആരാണ് നമ്മൾക്ക് വഴി കാണിച്ചു തരുന്നത്? ആരെയാണ് നമ്മൾ നമ്മളുടെ മതത്തിൻ്റെ കാര്യത്തിൽ, ദീനിൻ്റെ കാര്യത്തിൽ നാം പിന്തുടരുന്നത് എന്നത് വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന, വിലയിരുത്തേണ്ട കാര്യമാണ്. കാരണം ദുനിയാവിലെ കാര്യമാണെങ്കിൽ നമുക്ക് വല്ല വഴികേടും സംഭവിച്ചാൽ, ദുനിയാവിൻ്റെ വിഷയത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വീണ്ടെടുക്കാൻ സാധിച്ചേക്കാം. എന്നാൽ നാളെ പരലോകത്ത് നമ്മൾ ദീനാണെന്ന് കരുതി, സന്മാർഗമാണെന്ന് കരുതി ദുർമാർഗം അവലംബിച്ചിട്ടുണ്ടെങ്കിൽ, തൗഹീദാണെന്ന് കരുതി ഷിർക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ തന്നെ വീണ്ടെടുക്കാൻ കഴിയാത്ത ദൗർഭാഗ്യത്തിലേക്ക്, ദുരന്തത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്, കൊണ്ടെത്തിക്കുന്നതാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. 33-ാമത്തെ വചനം, ഫഇന്നഹും, തീർച്ചയായും അവർ, യൗമഇദിൻ, അന്നേ ദിവസം, ഫിൽ അദാബി, ശിക്ഷയിൽ, മുഷ്തരിക്കൂൻ,

0: പങ്കാളികളായിരിക്കും. ഇഷ്തറക്ക എന്ന് പറഞ്ഞാൽ പങ്കുചേർന്നു. യഷ്തരിക്കു ഇഷ്തിറാക്കൻ, അതാണ് അതിൻ്റെ രൂപം. ഇഷ്തറക്ക പങ്കുചേർന്നു, യഷ്തരിക്കു പങ്കുചേർക്കുന്നു അല്ലെ പങ്കുചേരുന്നു, ഇഷ്തിറാക്കൻ പങ്കാളികളാകുന്നു. അല്ലമീറു യഊദു അലൽ അത്ബാഇ വൽ മത്ബൂഈൻ, ഈ അവർ എന്നത് അത് അനുയായികളിലേക്കും നേതാക്കളിലേക്കും മടങ്ങും. രണ്ടു കൂട്ടരും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. യഷ്തരിക്കൂന യൗമൽ ഖിയാമ ഫിൽ അദാബി ഐ ഫി അസ്ലിഹി, ഖിയാമത്ത് നാളിൽ ആ ശിക്ഷയിൽ അവർ പങ്കാളികളായിരിക്കും. വ ഇൻകാന ബഅദുഹും അഷദ്ദു അദാബൻ, പക്ഷേ എല്ലാവർക്കും ഒരേ തരം ശിക്ഷയല്ല, ശിക്ഷയിൽ ഏറ്റ വ്യത്യാസമുണ്ടാകും. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പറഞ്ഞതുപോലെ വലിക്കുല്ലിൻ ദറജാത്തുൻ മിമ്മാ അമിലു, ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവർത്തനമനുസരിച്ചു കൊണ്ട് പദവികൾ ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ശിക്ഷയുടെ കാര്യത്തിലും അത് യാഥാർത്ഥ്യമാണെന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ അനുയായികളും നേതാക്കന്മാരും ഒരുപോലെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാകുന്നു. അതാണ് ഫഇന്നഹും, എന്നാൽ അവർ യൗമഇദിൻ അന്നേ ദിവസം, ഫിൽ അദാബി ശിക്ഷയിൽ, മുഷ്തരിക്കൂൻ പങ്കുചേരുന്നവരാകുന്നു. ദുനിയാവിൽ ഏതെങ്കിലും തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന, ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അവരുടെ കൂടെ തന്നെ അതേ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളുണ്ടാകുമ്പോൾ അത് അവർക്കൊരാശ്വാസമാണ്. അല്ലെങ്കിൽ ദുരിതം പേറുന്ന ആളുകൾ തങ്ങളുടെ പോലെ തന്നെ തങ്ങളുടെ സഹജീവികളും ആ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതും ഒരാശ്വാസമാണ്. പക്ഷേ പരലോകത്താകട്ടെ തീർത്തും വ്യത്യസ്തമാണ്. ദുനിയാവിൽ കുറേ പേർ ഒന്നിച്ച് ശിക്ഷ അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരാശ്വാസം, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരാശ്വാസം, കുറേ ആൾ ഒന്നിച്ചുണ്ടല്ലോ എന്ന ആ ആശ്വാസം പരലോകത്തുണ്ടാവുന്നതല്ല. സൂറത്ത് സുഖ്റുഫിലെ 39-ാമത്തെ വചനത്തിൽ കാണാം, വലയ്യാഫഅകുമുൽ യൗമ ഇദ്ദലംതും അന്നകും ഫിൽ അദാബി മുഷ്തരികൂൻ, ഇന്ന് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുന്നതേ അല്ല. അല്ലാഹു പറയുകയാണ്, എന്ത്? ഇദ്ദലംതും, നിങ്ങൾ അക്രമികളായി എന്ന കാരണത്താൽ, അന്നകും ഫിൽ അദാബി മുഷ്തരികൂൻ, നിങ്ങൾ ശിക്ഷയിൽ പങ്കാളികളാണ് എന്നുള്ളത് ഒരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു ഉപകാരവും നിങ്ങൾക്കുണ്ടാക്കുന്നതല്ല. ദുനിയാവിലെ പോലെയല്ല എന്നർത്ഥം. പരലോകത്ത് എത്ര കോടി മനുഷ്യർ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് ഒരാൾക്കും ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമല്ല. അഅദനല്ലാഹു അൽ മിനൽ മിനന്നാർ, ഒരു കവയത്രിയായിരുന്ന പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ഹൻസാഇനെക്കുറിച്ച് ചില തഫ്സീറുകളിൽ കാണാം. ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, ആശയം ഗ്രഹിക്കാൻ സഹായകമായൊരു കവിത, വലൗല കസ്റത്തുൽ ബാഖീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖതൽതു നഫ്സി, തൻ്റെ സഹോദരൻ യുദ്ധത്തിൽ മരണപ്പെട്ട കാഴ്ച കണ്ടപ്പോൾ, ദാരുണമായ കാഴ്ച കണ്ടപ്പോൾ അവർ പറഞ്ഞതാണ്. ഒരു കവയത്രിയാണവർ. കുറേ ആളുകളുടെ കരച്ചിൽ ഇല്ലായിരുന്നെങ്കിൽ, തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി അവർ കരയുന്ന കാഴ്ച ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ മാത്രമല്ല ദുഃഖിത എന്നർത്ഥം. ലഖതൽതു നഫ്സി, ഞാൻ എന്നെ തന്നെ വധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, കുറേ ആളുകൾ തങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി കരയുന്നത് കണ്ടപ്പോൾ അതെനിക്കൊരാശ്വാസമായി, എൻ്റെ സഹോദരൻ്റെ കാര്യത്തിൽ ഒരാശ്വാസമായി എന്നർത്ഥം. എന്നാൽ ഇത് ദുനിയാവിലെ കാര്യമാണ്. പരലോകത്ത് നരകം വിധിക്കപ്പെട്ട, നരകത്തിലേക്ക് നയിക്കപ്പെടുന്ന ആളുകൾക്ക് ആ നരകത്തിലെത്തിപ്പെട്ടാൽ എത്ര പേർ പങ്കാളികളായിരുന്നാലും അതൊരാശ്വാസമേ അല്ല. ഫഅഹ്ലുന്നാർ ഇഷ്തറക്കൂ ഫിൽ അദാബ്, നരകക്കാർ ശിക്ഷയിൽ പങ്കാളികളായിരിക്കും. വലാക്കിൻ ലൈ യംഫഅഹും യംഫഅഹും ഹാദൽ ഇഷ്തിറാഖ് ഫീ തഖ്ഫീഫിൽ അദാബ്, ശിക്ഷ ലഘൂകരിച്ച് കിട്ടാൻ, ഒരു ആശ്വാസം ലഭിക്കാൻ അത് കാരണമാവുകയില്ല. അല്ലാമ സഈദി റഹ്മത്ത് പറയുന്നു, ഫഇന്നൽ അത്ബാഅ വൽ മത്ബൂഈന മുഷ്തരിക്കൂന യൗമൽ ഖിയാമ ഫിൽ അദാബി കമഷ്തറകൂ ഫിദ്ദുനിയാ ഫീ മഅസിയത്തില്ലാഹ്, അനുയായികളും നേതാക്കന്മാരും ഖിയാമത്ത് നാളിൽ ശിക്ഷയിൽ ഒരുപോലെയായിരിക്കും, അല്ലെങ്കിൽ പങ്കാളികളായിരിക്കും. ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ അവർ പങ്കാളികളായതുപോലെ. അതുപോലെ തന്നെ ഇമാം ഇബ്നു സയ്യിദ് റഹ്മഹുള്ളയുടെ വചനം തഫ്സീർ ഇബ്നു കസീറിൽ കാണാൻ സാധിക്കും, ഹും വശയാത്വീൻ, അവരും അവരുടെ പിശാചുക്കളും, അവർ വഴിപഴക്കാൻ കാരണക്കാരായ പിശാചുക്കളും ശിക്ഷയിൽ പങ്കാളികളായിരിക്കും എന്നർത്ഥം. അള്ളാഹു അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥയിൽ നിന്ന് നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. 34-ാമത്തെ വചനത്തിൽ കാണാം, ഇന്നാ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ. അള്ളാഹുവിന്റെ വചനമാണ് ഇന്നാ, തീർച്ചയായും നാം, കദാലിക അപ്രകാരം, നഫ്അലു ബിൽ മുജ്രിമീൻ, കുറ്റവാളികളെക്കൊണ്ട് അപ്രകാരമാവുന്നു നാം പ്രവർത്തിക്കുക. ആരൊക്കെയാണോ ശിക്ഷക്ക് അർഹരായിട്ടുള്ളത്, ആ ശിക്ഷക്ക് അർഹരായ എല്ലാവർക്കും ഈ തരത്തിൽ ശിക്ഷയാണ് നാം നൽകുക. അന്നല്ലാഹു സുബ്ഹാനഹു വതആല ലം യദ്ലിം ബിഹാദൽ അദാബ് ലിഖൗലിഹി. അള്ളാഹുവിന്റെ വചനത്തിൽ വ്യക്തമാകുന്നൊരു കാര്യം, അള്ളാഹു ശിക്ഷ അർഹിക്കുന്നവർക്ക് മാത്രമേ ശിക്ഷ കൊടുക്കൂ, അന്യായമായി ഒരാൾക്കും അള്ളാഹു ശിക്ഷ നൽകുകയില്ല. ഫഹും ലം യുഅദ്ദബു ഇല്ലാ ബി ജർമിഹിം. ഉസൈമി റഹ്മത് പറയുന്നു, തങ്ങൾ ചെയ്ത കുറ്റത്തിനനുസരിച്ചല്ലാതെ, പാപത്തിനനുസരിച്ചല്ലാതെ തങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നതല്ല. അന്നന്നാസ ഇൻദല്ലാഹി സവാഉൻ ഫകുല്ലുൻ മനിസ്തഹഖ ഇഖാബൻ ഔ സവാബൻ ഫഹുവല. ഏതൊരു മനുഷ്യനാകട്ടെ ശിക്ഷ അർഹിക്കുന്നവനാണോ പ്രതിഫലം അർഹിക്കുന്നവനാണോ അത് അവർക്ക് ലഭിക്കും. ശിക്ഷ അർഹിക്കുന്നവർക്ക് ശിക്ഷയും പ്രതിഫലം അർഹിക്കുന്നവർക്ക് പ്രതിഫലവും. അതാണ് അള്ളാഹുവിൻ്റെ ആ വിഷയത്തിലുള്ള നിലപാട്. അതാണ് ഇന്നാ കദാലിക്, തീർച്ചയായും നാം അപ്രകാരം, നഫ്അലു ബിൽ മുജ്രിമീൻ, കുറ്റവാളികളെ കൊണ്ട് പ്രവർത്തിക്കുന്നു. ലിഖൗലിഹി ഇന്നാ കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ. അല്ലാമ സഈദ് റഹ്മത് പറയുന്നു, ഇന്ന ഹാക്കദ നഫ്അലു ബില്ലദീന ഇഖ്താറു മആസില്ലാ. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്തവർക്ക് ഇതാണ് നാം കൊടുക്കുക. ഫിദ്ദുനിയാ അലാ ത്വാഅതിഹി ഫനുദീഖഹും അൽ അദാബൽ അലീം. ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് മാറി ധിക്കാരം പ്രവർത്തിച്ച ആളുകൾക്ക്, അതിനെ തെരഞ്ഞെടുത്ത ആളുകൾക്ക് നാം അപ്രകാരം ശിക്ഷ കൊടുക്കും. വേദനയേറിയ കഠിന കടോരമായ ശിക്ഷയാണ് നാം അവർക്ക് നൽകുക എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മുന്നറിയിപ്പുകളെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി സ്വീകരിച്ച് സ്വർഗാവകാശികളിൽ ഉൾപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, വിശുദ്ധ ഖുർആനിലെ അധ്യായം 37, സൂറ സ്വാഫാത്ത് 32-34 വരെയുള്ള വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട്ഡൌണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ അതെ പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم
6: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിന്റെ 27 അധ്യായം സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27 അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ലോകപ്രശസ്ത ഖാരികളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാൻ പീസ് റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തു തൗബ പൂർണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 കൂടിയ വചനങ്ങളും നമുക്ക് ആസ്വദിക്കാം ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദിന്റെ ശബ്ദത്തിൽ.

0: مولاهم الحق وضل عنهم ما كانوا يفترون.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് റേഡിയോ തെൻസീൽ. ഇന്നത്തെ തെൻസീലിൽ സൂറത്തു തൗബ പൂർണ്ണമായും സൂറത്തു യൂനുസ് 1 മുതൽ 30 വരെയുള്ള വചനങ്ങളുമാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നബ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. പാരായണം ചെയ്തത് അഷ്ഷെയ്ഖ് ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ, ഖത്തമൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ജുസ് 13 പാരായണം നിർവഹിക്കുന്നു പ്രമുഖ കാര്യ ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

رؤوسهم وتبين لكم كيف فعلنا بهم وضربنا لكم الأمثال وقد مكروا

0: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 13 പാരായണമാണ് നാം കേട്ടത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ അജമി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക, എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
4: أعوذ بالله من الشيطان الرجيم
5: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് ഖുർആൻ റേഡിയോ ഇനി മനപാഠം, പേജ് 507, സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: ലഹും.
1: ശ്രോതാക്കളിപ്പോൾ കേട്ടത് മനഃപാഠം. പേജ് 507 സഅദ് അൽ ഗാമിദിയുടെ ഖിറാത്ത്.
2: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. സൂറത്തുൽ അഹ്സാബിലെ 55-ാമത്തെ വചനത്തിൽ നിന്നും ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 55-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം.

ولا إخوانهن ولا إخوانهن

0: തൽക്കാലം അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് നിർത്താം.
1: لا جناح عليكم

0: ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത്, ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത്, ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തു സബ, സൂറത്തു ഫാത്തിർ, സൂറത്തു യാസീൻ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹറാനി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് നാം ശ്രവിച്ച സൂറത്തുകൾ സൂറത്തു സബ, സൂറത്തു ഫാത്തിർ, സൂറത്തു യാസീൻ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹറാനി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ, സൂറത്തുൽ ബഖറ 70 മുതൽ 71 വരെ. അത്തഹ്സീനിൽ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള സ്വാഭാവിക അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ, ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിൽ നിന്നും 70-71 ആയത്തുകളാണ് ഇൻഷാ അല്ലാ പഠിക്കുന്നത്.

0: تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كانوا
1: ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം കാര്യങ്ങളും.
0: ഖാലു ഉദ്ഉ ലന ഖാലു ഉദ്ഉ,
1: ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ
0: ഉദ്ഉ
1: ദാലിന് സുക്കൂനാണ്, ഐനു ദമ്മാണ്. വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ. പ്രത്യേകം പഠിച്ച ആളുകളിൽ പോലും ഇവിടെ ഉദ്ഉ ദാലിന് ദമ്മ വരാൻ സാധ്യത വളരെ കൂടുതലാണ്.
0: ഖാലു ദഉ
1: വളരെയധികം ശ്രദ്ധിക്കണം. ഖാലു ദഉ.
0: ഇനി ലന റബ്ബക യുബയ്യിൽ ലന യുബയ്യിൽ ലന,
1: സാക്കിന നൂനിന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഉച്ചരിക്കണം.
0: യുബയ്യിൽ ലന മാഹി,
1: അവിടെ കൂട്ടി ഓതുന്നത് നല്ലത്, നിർത്തുകയാണെങ്കിൽ
0: മാഹി
1: കൂട്ടി ഓതുമ്പോൾ
0: മാഹിയ ഇന്നൽ ബഖറ ഇന്നൽ ബഖറ,
1: നൂന് ശദ്ദുണ്ട്, മണിക്കണം.
0: ഇന്നൽ ബഖറ തശാബഹ അലൈന തശാബഹ,
1: ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്.
0: തശാബഹ അലൈന അലൈന വ ഇന്ന
1: നുൻ മുശദ്ദഗുന്ന, അതോടൊപ്പം മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്. മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്.
0: വ ഇന്ന ഇൻഷാ അല്ലാഹ്.
1: ഇനി ഇൻഷാ, സാക്കിന നൂന് ശേഷം ഷീന് ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം.
0: ഷാ അല്ലാഹ്
1: മദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. മദ് മുത്തസിൽ വാജിബാണ്.
0: ഇൻഷാ അല്ലാഹ് ലമുഹ്തദൂൻ ലമുഹ് ഹ ഹി ഹു അഹ്,
1: തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്.
0: ലമുഹ്തദൂൻ ലമുഹ്തദൂൻ
1: ലമുഹ്തദൂൻ ലമുഹ്തദൂൻ അല്ല
0: ലമുഹ്തദൂൻ.
1: അടുത്ത ആയത്ത്
0: قال انه يقول انها بقره لا قال
1: قاف ചെറുനാക്കിന്റെ ആ ഭാഗമാണ് ഖാഫിന്റെ മഖ്റജ്.
0: قال انه
1: നൂൻ മുശദ്ദഗുന്ന
0: يقول يقول يقول يقول انها,
1: ഇവിടെയും നൂൻ ശദ്ദുണ്ട്, മണിക്കണം.
0: بقره لا
1: بقره لا
0: بقره
1: ق قي قو اق
0: ബഖറത്തു ലാ,
1: തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന.
0: ബഖറത്തു ലാ ബഖറത്തു ലാ തുൻ ലാ
1: എന്നല്ല, ബഖറത്തു ലാ.
0: ദലൂലുൻ ദലൂൽ
1: ദലൂൽ അല്ല,
0: ദലൂലുൻ ദലൂലുൻ തുസീറുൽ തുസീറു
1: തുസീറല്ല, ഥ എന്ന അക്ഷരമാണ്. ഥ ഫി സു എസ്
0: സീനാവരുത്,
1: തുസീറുൽ അർലല്ല,
0: തുസീറുൽ തുസീറുൽ അർദ
1: തുസീറുൽ ലർല ലർല അല്ല, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
0: തുസീറുൽ അർദ ദ ദ തുസീറുൽ അർദ വലാ തസ്ഖിൽ ഹർസ് വലാ തസ്ഖിൽ ഹ
1: ഹ തൊണ്ടയുടെ മധ്യഭാഗം.
0: വലാ തസ്ഖിൽ ഹർസ് ഹർസ്
1: സാഇന സുക്കൂൻ
0: ثاثيثو اث اث حرف ولا تسقي الحرف مسلمه لا شيه فيها مسلمه لا
1: تنوين شش لام ادغام بلا غن ودندد
0: مسلمه لا مسلمه لا شيه لا شيه فيها قالوا الان
1: قالوا الان لا
0: قالوا الان
1: ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
0: ഖാലുൽ ആന ജിത്ത ജിത്ത
1: ജീത്ത അല്ല ജിത്ത. ഇവിടെ ഈ പാരായണത്തിൽ
0: ജിത്ത ബിൽ ഹഖ്
1: ജിത്ത ബിൽ ഹഖ്
0: ബിൽ ഹഖ്
1: ഹ അതുപോലെ ഖാഫ്
0: ബിൽ ഹഖ് ഫദബഹൂഹ
1: ശ്രദ്ധിക്കേണ്ടത് ഫദ് എന്നല്ല, ദാൽ ഫത്ഹാണ്. തൊണ്ടയുടെ മധ്യഭാഗം ഫദബഹൂഹ അല്ല, ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ. വമാ കാദു യഫ്അ, തൊണ്ടയുടെ മധ്യഭാഗം യഫ്അലൂൻ. വമാ കാദു യഫ്അലൂൻ, അവസാനത്തിൽ മദ് ഇഅറദ് ലിസ്സുക്കൂൻ. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഓതാം.

0: ولا تسقي الحرف مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون.
1: സൂറത്തുൽ ബഖറയിലെ 70-71 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കേട്ട് മനസ്സിലാക്കിയത്. പാരായണം കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക, തജ്വീദ് നിയമങ്ങൾ കൃത്യമായി പഠിക്കുക, വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹസീൻ, സൂറത്തുൽ ബഖറ 70 മുതൽ 71 വരെ. അത്തഹസീനിൽ ഹാഫിദ് അബ്ദുൽ ശുക്കൂർ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: بالله من الشيطان

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുറാൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ആൽ ഇംറാൻ 160-165 പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മുഅല്ലിം, സൂറത്ത് ഇമ്രാൻ 160-165 വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനീജി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio. Tune to reality.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സോഫാത്ത് 37 മുതൽ 39 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم بل جاء بالحق وصدق المرسلين. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 37-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ വചനത്തിൻ്റെ ചില വിശദീകരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച സത്യനിഷേധികൾക്കുള്ള മറുപടിയായിക്കൊണ്ടാണ് അല്ലാഹു ഈ വചനം അവതരിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മെ അറിയിക്കുന്നു, പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ, അവിടുത്തെ അധ്യാപനങ്ങളെ സ്വീകരിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന വചനങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അധ്യാപനങ്ങളെല്ലാം പൂർണ്ണമായും സത്യമാണ് എന്ന് ഖുർആൻ പല സ്ഥലത്തും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സൂറത്തുൽ അൻആമിലെ 115-ാമത്തെ വചനത്തിൽ കാണാം, വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാ, നിന്റെ റബ്ബിൻ്റെ വചനങ്ങൾ സത്യത്താലും നീതിയാലും പൂർണ്ണമായിരിക്കുന്നു. അഥവാ നീതിനിഷ്ഠമായ സത്യസന്ധമായ വചനങ്ങളാകുന്നു നിന്റെ റബ്ബിൻ്റെ വചനങ്ങൾ എന്നർത്ഥം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർവപ്രവാചകന്മാരെയെല്ലാം സത്യപ്പെടുത്തിയിരുന്നുവെന്ന് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നു. ലിഅന്നഹു യജിബു അലൽ മഅ്മൂമി മുതാബഅത്തുൽ ഇമാം ഫഇമാമുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയജിബു അലൈനാ അൻ നത്തബിഅഹു. പ്രവാചകൻ തിരുമേനി പൂർവപ്രവാചകന്മാരെയെല്ലാം സത്യപ്പെടുത്തി എന്നതിനാൽ ഒരു ഇമാമിനെ പിന്തുടരൽ മഅ്മൂമിന് ബാധ്യതയായതുപോലെ തന്നെ നമ്മുടെ ഇമാമായ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരൽ നമ്മുടെ ബാധ്യതയാണ്, പൂർവപ്രവാചകന്മാരെ സത്യപ്പെടുത്തൽ നമ്മുടെ കടമയാണ് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ചില മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 81-ാമത്തെ വചനത്തിൽ കാണാം, വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയീന لما آتيتكم من كتاب وحكمة. നാം പ്രവാചകന്മാരോട് കരാറു വാങ്ങിയ സന്ദർഭം, ലമ ആതൈതുക്കും മിൻ കിതാബിം വഹിക്മ, നിങ്ങൾക്ക് വേദഗ്രന്ഥവും അതുപോലെ തന്നെ തത്വജ്ഞാനവും നാം നൽകിയിരിക്കുന്നു. സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഒരു ദൂതൻ വന്നാൽ, ലതുമിനുന്ന ബിഹി വലതൻസുറുന്ന, ആ പ്രവാചകനെ സത്യപ്പെടുത്തുകയും അഥവാ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യൽ നിങ്ങളുടെ കടമയാകുന്നു. ഖാല, അല്ലാ പറഞ്ഞു, ചോദിച്ചു, അഖറർത്തും, നിങ്ങൾ അത് ഉറപ്പിച്ചോ, വഅഖദ്തും അലാ ദാലിക്കും ഇസ്സുരി, ആ കാര്യത്തിൽ ഞാനുമായിട്ടുള്ള കരാർ നിങ്ങൾ സ്വീകരിച്ചോ. ഖാലു, അവർ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു, അഖറർന, ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. ഖാല ഫഷ്ഹദു, അല്ല പറഞ്ഞു, എന്നാൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, വഅന മഅകും മിനശ്ശാഹിദീൻ, ഞാനും സാക്ഷികളിൽ നിങ്ങളുടെ കൂടെയാകുന്നു. ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശങ്ങളുടെ മൗലികമായ സന്ദേശങ്ങളെല്ലാം ഒന്നായിരുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വവും പാരത്രിക ജീവിതവും, അങ്ങനെ തുടങ്ങി പ്രവാചകന്മാരെല്ലാം ഏത് കാലഘട്ടത്തിനും സമൂഹത്തോട് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ഒരേ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഒരു പ്രവാചകൻ വന്ന് തൻ്റെ മുമ്പുള്ള പ്രവാചകനെ സത്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. തൻ്റെ ശേഷം വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്. പ്രവാചകന്മാരാരും തന്നെ പരസ്പരം ശത്രുക്കളോ എതിരാളികളോ ആയിരുന്നില്ല. ഫഇന്നൽ മുറാദ ബിദാലിക് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വചനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് മുഹമ്മദ് നബിയെ ആകുന്നു എന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഖുർആനും തൗഹീദുമാകുന്നു. അതുപോലെ തന്നെ പൂർവ്വപ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളെ അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. 38-ാമത്തെ വചനം, ഇന്നകും ലസാഇഖുൽ അദാബിൽ അലീം. ഇന്നകും, തീർച്ചയായും നിങ്ങൾ, ലസാഇഖുൽ അദാബ്, ശിക്ഷ അനുഭവിക്കുന്നവർ തന്നെയാകുന്നു, ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെയാകുന്നു. അൽ അലീം, വേദനയേറിയ ശിക്ഷ. ഇന്നക്കും എന്നതിൻ്റെ അർത്ഥം തീർച്ചയായും നിങ്ങൾ. ല ദാഇഖു, ദാഖ യദൂഖു ദൗഖ്, ദാഖ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു, ആസ്വദിച്ചു എന്നർത്ഥം. അതിൽ നിന്നാണ് ദാഇഖ് എന്ന് വരുന്നത്, അനുഭവിക്കുന്നവൻ, ആസ്വദിക്കുന്നവൻ. ല എന്ന് ചേർക്കാൻ കാരണം അത് ഉറപ്പിച്ചു പറയുകയാണ്, തൗക്കീദിനു വേണ്ടിയാണ് അള്ളാഹു ആ ഒരു പദം ഉൾപ്പെടുത്തിയത്, ആ ഒരു അക്ഷരം. ല ദാഇഖു, അനുഭവിക്കുന്നവർ തന്നെയാകുന്നു. അൽ അദാബിൽ അലീം, വേദനയേറിയ ശിക്ഷ. അഥവാ ഇന്നക്കും അയ്യുഹൽ മുശ്രിക്കൂൻ ബിഖൗലിക്കും വകുഫ്രിക്കും വതക്സീബിക്കും, ഹേ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങളുടെ വാക്കും അതേപോലെ നിങ്ങളുടെ നിഷേധവും നിങ്ങളുടെ വ്യാജമാക്കലും കാരണം ലദാഇഖുൽ അദാബൽ അലീം അൽ മൂജിഅ്, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഇമാം ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, യഖൂലു തആല മുഖാതിബൻ ലിന്നാസി, ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നക്കും ലദാഇഖുൽ അദാബൽ അലീം, അദാബിൽ അലീം, നിങ്ങൾ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അഥവാ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്ന, അതിനെ നിഷേധിക്കാൻ സന്നദ്ധരായ ആളുകളോടാണ് പറയുന്നത്, ഹാദൽ ഖിതാബു ഇന്നക്കും ലിന്നാസി അജ്മഈൻ, ഈ അഭിസംബോധന നിങ്ങൾ എന്നത് എല്ലാ മനുഷ്യരോടുമാകുന്നു. ഇന്നക്കും അയ്യുഹന്നാസ് ലദാഇഖുൽ അദാബൽ അലീം, ഹേ ജനങ്ങളെ, നിങ്ങൾ വേദനയേറിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അൽ മൂജിഉ അൽ മുഹീൻ വദാലിക ജസാഉ ബിമാ കുന്തും തഅമലൂൻ. ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ, വേദനാജനകം എന്ന് പറഞ്ഞാൽ കേവലം വേദനാജനകം മാത്രമല്ല, അപമാനകരമായ ശിക്ഷ. ആ ശിക്ഷയാകട്ടെ നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ലഭിക്കുന്നത്. അല്ലാഹു സൂറത്തു നിസാഇൽ പറഞ്ഞു, വലാ തുസ്ലമൂന ഫതീല, തരിമ്പും ഒരൽപ്പം പോലും നിങ്ങൾ അനീതിക്ക് ഇരയാക്കപ്പെടുകയില്ല. അഥവാ ശിക്ഷയാകട്ടെ രക്ഷയാകട്ടെ അർഹിക്കുന്നതാണ് ഓരോരുത്തർക്കും നൽകുക എന്നർത്ഥം. സൂറത്തു നബയിൽ കാണാം, ജസാഅം വിഫാഖ, അനുയോജ്യമായ ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം. അവിടെ ഉദ്ദേശിക്കുന്ന പ്രതിഫലം ശിക്ഷയെക്കുറിച്ചാണ്. ഓരോരുത്തരും അർഹിക്കുന്ന, ഓരോരുത്തർക്കും അനുയോജ്യമായ ശിക്ഷയാണ് അള്ളാഹു നൽകുക എന്നർത്ഥം. സത്യനിഷേധത്തിൻ്റെയും അതേപോലെ തന്നെ ആ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെയും കാരണമായി, അതുപോലെ തന്നെ അഹങ്കാരത്തിൻ്റെ കാരണമായി, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ണടച്ചുകൊണ്ട് അഹങ്കാരപൂർവ്വം അതിനെ തള്ളിക്കളയുന്നതിന് കാരണമായി നിങ്ങളെ ശിക്ഷ കാത്തിരിക്കുന്നു. നേരത്തെ 35-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ഈ ആളുകളുടെ സമീപനം, നിലപാട്, അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം കാണിച്ച് പിന്മാറിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ, ഈ പറയുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള കാരണം അവരുടെ ധിക്കാരമാണ്, അതേപോലെ തന്നെ സത്യനിഷേധമാണ്. ആ സത്യനിഷേധത്തിലെ അതിര് കവിയലാണെന്ന് കാണാൻ സാധിക്കും. ഫലം മസ്തക്ബറു അൻ ലാ ഇലാഹ ഇല്ലല്ലാ ഇസ്തഹഖുൽ അദാബ് കമാ ഖാല തആല. അല്ലാഹു സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ ഫഖാല റബ്ബുകും ഉദുഊനീ അസ്തജിബ് ലകും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലകും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. എത്ര ലളിതമായിക്കൊണ്ടാണ്, എത്ര വ്യക്തമായിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ സമൂഹത്തിൽ മതവിശ്വാസികളായ ആളുകൾ പോലും, മുസ്ലീങ്ങളായ സഹോദരന്മാർ പോലും അവർ തെറ്റിദ്ധാരണയിലാണ്. നേർക്കുനേരെ അള്ളാഹുവോട് ദുആ ചെയ്താൽ ഫലം ലഭിക്കുമോ? അതല്ല, അള്ളാഹുവിനോടടുത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലൂടെ മാത്രമേ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അവർ സംശയിക്കുന്നത്, ചിന്തിക്കുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദുഊനീ അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ആരാധിക്കാൻ അഹങ്കാരം കാണിക്കുന്നവർ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിനെ ആരാധിക്കാൻ അഹങ്കരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അഹങ്കരിക്കുന്നവർ എന്നാണ് ഉദ്ദേശ്യം. കാരണം മക്കയിലെ മുശ്രിക്കുകളെക്കുറിച്ച് പരിശോധിച്ചാൽ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, പ്രാമാണികരായ തഫ്സീറുകൾ മുഫസ്സിറീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും, അവരും അള്ളാഹുക്കു വേണ്ടി ചില ഇബാദത്തുകൾ ചെയ്തിരുന്നു. പക്ഷേ അവർ പ്രവാചകന്റെ ശത്രുക്കളാവാനുള്ള കാരണം അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാൻ അവർ അഹങ്കാരം കാണിച്ചു. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അഹങ്കരിക്കുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നരകത്തിൽ വഴിയെ അവർ നിന്ദ്യരായി കടന്നെറിയേണ്ടി വരും. അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയിൽ കാണാം, ലയ്യസ്തകിഫൽ മസീഹു അയ്യകൂന അബ്ദൻ ലില്ലാ വലൽ മലായികത്തുൽ മുഖറബൂൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദാസനാകാൻ വൈമനസ്യം കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച മലായിക്കത്തുകളും വൈമനസ്യം കാണിച്ചിട്ടില്ല. വമൻ യസ്തൻകിഫ് അൻ ഇബാദത്തിഹി വയസ്തക്ബിർ, ആരെങ്കിലും അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വൈമനസ്യം കാണിക്കുന്നുവെങ്കിൽ, അഹങ്കരിക്കുന്നുവെങ്കിൽ, കണ്ടോ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വൈമനസ്യം

0: അവനിലേക്ക് ജമീ ആ എല്ലാവരെയും എല്ലാവരെയും അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടും. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് പൂർണ്ണമായി അവരുടെ പ്രതിഫലം നൽകപ്പെടും. അതിൻ്റെ കൂടെ അള്ളാഹുവിന് അനുഗ്രഹം അള്ളാഹ് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ അള്ളാഹുവിന് ആരാധിക്കുന്നതിൽ വൈമനസ്യം കാണിച്ചവർ, അതുപോലെ തന്നെ അവനെ ആരാധിക്കാൻ അഹങ്കരിച്ചവർ, വേദനയേറിയ ശിക്ഷ അള്ളാഹ് അവരെ ശിക്ഷിക്കും. വലാ യജിദൂന ലഹും മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയുടെ മുമ്പിൽ അവരെ രക്ഷിക്കുന്ന ഒരു സഹായിയെയോ ഒരു മിത്രത്തെയോ അവർക്ക് കാണുക സാധ്യമല്ല. എത്ര കൃത്യമായി, എത്ര വ്യക്തമായി അള്ളാഹു ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് സൂറത്തു നിസായിലെ 172-173 വചനത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ശിക്ഷ അവർക്ക് അനുഭവിക്കുമ്പോൾ, അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുമ്പോൾ, ആ ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ, രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം സഹിക്കാനാവാത്ത കഠിന കഠോരമായ ശിക്ഷയാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഖുർആൻ ആ കാര്യം സൂറത്തു ഗാഫിറിൽ തന്നെ എടുത്തു പറയുന്നു. ഇന്നല്ലദീന കഫറു, തീർച്ചയായും നിഷേധികൾ, യുനാദൗന ലമഖ്തുല്ലാഹി അക്ബറു മിം മഖ്തികും, അവർ വിളിച്ചു പറയും, അള്ളാഹുവിന്റെ കോപം നിങ്ങളുടെ കോപത്തേക്കാൾ കഠിനമാകുന്നു എന്ന്. മിം മഖ്തികും അംഫുസക്കും ഇദ് തുദ്അഉന ഇലൽ ഈമാനി ഫതക്ഫുറൂൻ, നിങ്ങൾക്കിപ്പോഴുള്ള കോപത്തേക്കാൾ, ദേഷ്യത്തേക്കാൾ അതികഠിനമാകുന്നു അള്ളാഹുവിന് നിങ്ങളോടുള്ള ദേഷ്യം. നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ ഫതക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്നു, നിഷേധിച്ചിരുന്നു. ഖാലു, അവർ പറയും, റബ്ബന അമത്തന സ്നത്തൈൻ, റബ്ബേ നീ രണ്ട് പ്രാവശ്യം ഞങ്ങളെ നീ മരിപ്പിച്ചു. വ അഹ്യൈതന സ്നത്തൈൻ, രണ്ടു തവണ നീ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. അഥവാ ഞങ്ങൾ ഈ ഭൂമുഖത്ത് ജനിക്കുന്നതിന് മുമ്പ് മരണാവസ്ഥയിലായിരുന്നു, നിർജീവാവസ്ഥയിലായിരുന്നു, അതാണ് രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞത്. പിന്നീടുള്ള യഥാർത്ഥമായ മരണവും രണ്ടു ജീവിതമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഭൂമുഖത്തേക്ക് ജീവിച്ചതും ശേഷം മരണശേഷമുള്ള ജീവിതവും. അതുകൊണ്ട് ഫഅ്തറഫ്നാ ബിദുനൂബിനാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു. ഫഹൽ ഇലാ ഖുറൂജിം മിൻ സബീൽ, ഈ കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് പുറത്തു കടക്കാൻ വല്ല മാർഗവുമുണ്ടോ? ذَلِكُمْ بِأَنَّهُ إِذَا دُعِيَ اللَّهُ وَحْدَهُ, എന്തേ ആ ശിക്ഷ അവരനുഭവിക്കാൻ കാരണം? നിങ്ങൾ നിങ്ങളെ വിളിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവീൻ, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുവീൻ എന്ന് പറയപ്പെട്ടപ്പോൾ, കഫർത്തും, നിങ്ങൾ അവിശ്വസിച്ചു. എത്ര ചിന്തിപ്പിക്കുന്ന വചനമാണ് സഹോദരന്മാരെ. ذَلِكُمْ, അത് بِأَنَّهُ إِذَا دُعِيَ اللَّهُ وَحْدَهُ, അള്ളാഹു എന്ന് മാത്രം പറയപ്പെട്ടപ്പോൾ കഫർത്തും, നിങ്ങൾ നിഷേധിച്ചു. വയുശ്രക് ബിഹി തുഅ്മിനു, നിങ്ങൾ അവനിൽ പങ്കുചേർക്കപ്പെട്ടപ്പോഴോ, അത് അങ്ങനെ പറഞ്ഞപ്പോഴോ നിങ്ങൾ വിശ്വസിച്ചു. ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, അതുകൊണ്ട് തീരുമാനാധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു, അള്ളാഹുവിനാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാതെ വിശ്വസിക്കുകയും പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തവർക്കായിരിക്കും നാളെ പരലോകത്ത് സമാധാനപൂർവം സ്വർഗം വരിക്കാൻ സാധിക്കുക. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയതുപോലെ വിലപിക്കേണ്ടി വരുന്ന ദുരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين
1: ما شاء الله بارك الله فيكم نام ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു സ്വാഫാത്തിലെ 37 മുതൽ 39 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഇലാഹി വാസിഉൽ കരമി വ റബ്ബ്.
3: നമ്മുടെ ദൈനംദിന

0: ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുറാനോതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുറാൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുറാൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا.
3: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ ടെലിക്യൂസ്. പീസ് റേഡിയോ പ്രതിനിധി അമീർ ഒറ്റപ്പാലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ്റെ അവസാനത്തെ രണ്ട് ജുസിൽ നിന്നുള്ള ചോദ്യങ്ങൾ, മൂന്ന് ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രോഗ്രാമാണ് ഖുർആൻ ടെലിക്യൂസ്. അൽഹംദുലില്ലാ, ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ വീണ്ടും നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രോതാക്കളുടെ അതുപോലെ തന്നെ കുട്ടികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്, രണ്ട് ജുസ് നമ്മൾ നന്നായിട്ട് പഠിക്കണം, അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ എന്ന് പേരൻസ് അതുപോലെ തന്നെ ടീച്ചേഴ്സും ഇതിൽ പങ്കെടുക്കുന്ന കൂട്ടുകാരും മനസ്സിലാക്കണം. ഇൻഷാല്ലാ, ഏറ്റവും നന്നായിട്ട് പഠിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണ് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: അസ്സലാമു വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: അമ്മ അമിന.
1: ഒന്നുകൂടി പറയൂ, പേര്? അമ്ന ആമിന അല്ലേ. ഓക്കെ ഓക്കെ. ആ, മോള് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നാലാം ക്ലാസ്സിലാണ് അല്ലേ. മാഷാ, പിന്നെ മദ്രസയിലും നാലാം ക്ലാസ്സിലാണോ? മൂന്നിലാണോ? ഓക്കെ. പിന്നെ സ്കൂളൊക്കെ തുറന്നുല്ലേ? ക്ലാസ് പോവാൻ തുടങ്ങിയോ? ഇല്ലേ. എന്നാ തുടങ്ങാ? ആ, ഇൻഷാല്ലാ. റെഡി ആയിരിക്കാണല്ലേ. പിന്നെ എന്താണ്, പിന്നെ പീസ് റേഡിയോ പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ടോ? പീസ് റേഡിയോന്റെ പ്രോഗ്രാമുകളിലൊക്കെ കേൾക്കാറുണ്ടോ, പങ്കെടുക്കാറുണ്ടോ?
2: കേൾക്കാറുണ്ട്.
1: ഓക്കെ, പങ്കെടുത്തിട്ടുണ്ടോ ഏതെങ്കിലും പ്രോഗ്രാമിന്? മോള് ആ ടെലിക്യൂസിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. ഏത്? ജനറലോ? അതായത് നമ്മൾ ഖുർആൻ ടെലിക്യൂസോ?
2: അതെനിക്കറിയില്ല, മറന്നുപോയി.
1: ഓക്കെ, ഇപ്പൊ പങ്കെടുക്കുന്ന പ്രോഗ്രാം ഖുർആൻ ടെലിക്യൂസ് ആണ്. അതേപോലെ ജനറൽ ടെലിക്യൂസ് ഉണ്ട്, നമ്മൾ ഉച്ചക്ക് ഉണ്ടായിരുന്നല്ലോ. ആ ഓക്കെ. എന്തായാലും മോള് വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ആദ്യമായിട്ടല്ല പങ്കെടുക്കുന്നത് അല്ലേ?
2: അല്ല, രണ്ടാമതാ.
1: ഓക്കെ, അപ്പൊ രണ്ട് ജുസ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും.
2: ഒരു ജുസ് പഠിച്ചിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ.
1: ആ, അപ്പൊ എന്താ രണ്ടാമത്തെ ജുസ് പഠിക്കാത്തത്? തബാറക്ക. പഠിക്കണല്ലോ അല്ലേ, ഇൻഷാല്ലാ. നമ്മളതിനാണല്ലോ രണ്ട് ജ്യൂസും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്, തബാറക്ക കൂടി ഉൾപ്പെടുത്തിയത്. ഇൻഷാല്ലാ, മോളെ പോലത്തെ കുട്ടികൾ നന്നായി ശ്രമിച്ചാലൊക്കെ കഴിയും. എന്തായാലും പഠിക്കാൻ തുടങ്ങണം കേട്ടോ, ഇൻഷാല്ലാ. എന്നാലിപ്പോ ഒരു ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അമ്മന്റെ മുകളിൽക്ക്? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. മോളൊരു ജ്യൂസ് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ജ്യൂസ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സൗണ്ട് ഇല്ലാത്ത ഭാഗത്തേക്ക് മോള് മാറി നിൽക്കണം കേട്ടോ. എന്നാ ചോദിക്കാൻ പോവാണേ, റെഡി അല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لابثين فيها أحقابا അതിന്റെ അടുത്ത ആയിരുന്നു.

0: ഓക്കേ, അഹ്സൻതി. മോള് ഉത്തരം പെട്ടെന്ന് തന്നെ ഊതി തന്നു, മഷാല്ലാ, ബാർക്കല്ലാ ഫീക്. അപ്പോൾ രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. റെഡി അല്ലേ? ഓക്കേ. أعوذ بالله من الشيطان الرجيم يوم يتذكر الإنسان ما سعى അതിൻ്റെ അല്ല അതിൻ്റെ ആ ആയത്തിൻ്റെ മുൻപുള്ള ആയത്താണ് മോൾ ഓതേണ്ടത്. ഏ ഈ ആയത്തിൻ്റെ മുൻപുള്ള ആയത്ത് യൗമയ തദക്കറുൽ ഇൻസാനു മാ സഅ. ഓപ്ഷൻ ഒന്നുമില്ല. എന്താ ഇപ്പോൾ ഓപ്ഷൻ? ഇതന്നെയല്ലേ? മോള് ശേഷമുള്ള ആയത്ത് ഓതുമ്പോൾ അതിൻ്റെ മുമ്പുള്ള ആയത്ത് കിട്ടണല്ലോ. ആ അതെ അതെ അതെ. വേഗം ഓതിക്കോളൂ. ഹലോ. ആ ഒരു മിനിറ്റ്, ഓരോ മിനിറ്റോളും ഇങ്ങനെ കോളി. ഹലോ. ലൗഡ് സ്പീക്കർ ഓഫ് ആക്കണം കേട്ടോ. ഹലോ. ഓക്കെ, അപ്പോൾ വിഷമമൊന്നും വേണ്ട. ഇൻഷാല്ലാ വീണ്ടും മോൾക്ക് അവസരം ഉണ്ട്. നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ പഠിച്ച് വീണ്ടും വിളിക്കണം കേട്ടോ. ഇൻഷാല്ലാ അല്ലാഹ് ഖൈറാക്കട്ടെ, കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മുഹമ്മദ് കിറാഷ്.
0: മുഹമ്മദ്
1: കിറാഷ്.
0: കിറാഷ്. ഓക്കേ, എവിടുന്നാണ് വിളിക്കുന്നത് മുഹമ്മദ് കിറാഷ്?
1: മൈത്ര.
0: മൈത്ര. ഓക്കേ, അരീക്കോട്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: രണ്ടാം ക്ലാസ്സിൽ.
0: രണ്ടാം ക്ലാസ്സിലാണല്ലേ. ഓക്കേ, പിന്നെ എന്തൊക്കെയാണ്? സുഖമല്ലേ? സ്കൂളൊക്കെ തുറക്കാനായില്ലേ?
1: സ്കൂൾ തുറന്നു.
0: തുറന്നു, മാഷാല്ലാ. ക്ലാസ് പോകാൻ തുടങ്ങിയോ? ഉഷാറല്ലേ? ഏ യെസ്. എല്ലാരും കണ്ടോ? ടീച്ചേഴ്സിനൊക്കെ കണ്ടു അല്ലേ? ഫ്രണ്ട്സിനൊക്കെ കണ്ടോ? പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? മാഷാല്ലാ. ഷിഫ്റ്റ് ആണല്ലേ? ഏ ഷിഫ്റ്റ് ഉണ്ടോ? ഏ മാഷാല്ലാ. അപ്പോൾ ഖുർആൻ ടെലിക്വിസിലേക്ക് മോൻ ആദ്യമായിട്ട് വിളിക്കണോ? മാഷാല്ലാ, മൂന്ന് വട്ടം വിളിച്ചിട്ടുണ്ടോ? രണ്ടുവട്ടം ജയിച്ചിക്കണല്ലേ, മാഷാല്ലാ. അപ്പോൾ ഉഷാറാണ് ആളല്ലേ. പിന്നെ എത്ര ജ്യൂസ് പഠിച്ചിട്ടുണ്ട്? ആ അമ്മ ജ്യൂസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലേ. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാമിൽ രണ്ട് ജ്യൂസ് ഉണ്ട് എന്നറിയാലേ ഇല്ലേ. ആ പഠിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ മോളിലേക്ക് പഠിച്ചു പോണം കേട്ടോ. ഖൈറാക്കട്ടെ. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാ. റെഡി അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقال أنا ربكم الأعلى ആയത്തിൻ്റെ ശേഷമുള്ള ആയത്ത് മൂന്നോദണം. ആ ഓതിക്കോളൂ. ഒന്നുകൂടി ഒന്നുകൂടി ഒന്നുകൂടി ഓതിക്കോളൂ. ഒന്നുകൂടി ഓതിക്കോളൂ. അതില് ഓതിയതിൽ രണ്ട് തെറ്റുണ്ടല്ലോ. ഒന്നാമത്തെ തെറ്റ് ഫ ഉണ്ടയിൽ, ഫ ഫ ഫഅഖദഹുല്ലാഹു. ഒന്ന് ഓക്കെ, ഇപ്പൊ ശരിയായി അല്ലേ. ആ ഒരാഴ്ച കൂടി ഓതിക്കോളൂ. അപ്പോ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാ. റെഡി അല്ലേ? أعوذ بالله من الشيطان الرجيم.

ആ ആയത്തിൻ്റെ മുമ്പിലുള്ള ആയത്ത് മൗനോദണം. ഓക്കെ. ആ ഓതിക്കോ ഓതിക്കോ ഓതിക്കോ. അതിൻ്റെ മുൻപിലുള്ള ആയത്ത്.

0: ആ പോതിയോ അതേ തന്നെ മോനെ സൂറത്തെ ഇപ്പൊ ഓതിയില്ലേ മോനെ ആ ആയത്ത് ഓതിയില്ലേ ഏത് സൂറത്താന്ന് മനസ്സിലായിട്ടില്ല ഇല്ലേ മുത്തഫിഫീൻ ആണ് മുത്തഫിഫീൻ വേഗം ഓതണം കേട്ടോ അല്ലെങ്കിൽ ആ ആ ഓതിക്കോളൂ ഓതിക്കോ
1: وما يكذب به إلا كل معتد أثيم
0: اوكي ما شاء الله احسنت
1: إذا قيل علي آياتنا قال أساطير الأولين
0: ما شاء الله ما شاء الله احسنت مدي مدي مدي حسبك ഇനി ഞാനേ കുറച്ച് ആയത്തുകൾ ഊതും അത് ഏത് സൂറത്തിലെ ആയത്തുകളാണെന്ന് പറയണം റെഡി അല്ലേ أعوذ بالله من الشيطان الرجيم كلا بل تكذبون بالدين وإن عليكم لحافظين كراما كاتبين إذا إذا سورة الآية تقولون ആണോ ആണോ അല്ലേ ഓക്കെ അപ്പോൾ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട് മോന് വീണ്ടും ഒരു പീസ് റേഡിയോ നൽകുന്നൊരു സമ്മാനമുണ്ട് ഓക്കെ സന്തോഷമായോ അൽഹംദുലില്ല ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ അമ്മ ജുസിൻ്റെ മുകളിലേക്ക് പഠിച്ചിട്ട് വരണം കേട്ടോ ഇൻഷാല്ലാ അള്ളാഹു പഠിക്കാനും അത് നന്നായിട്ട് ഓർമ്മ നിർത്താനും നിലനിർത്താനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഓക്കെ ഉഷാറായിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉത്തരമൊക്കെ പറഞ്ഞു ഉഷാറായിട്ട് നന്നായിട്ട് റിവിഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ ശുക്രൻ ജസാക്കും അല്ലാഹു ഖൈറ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ഈ എപ്പിസോഡിലെ അവസാനത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ
2: അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതു
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ആയിഷ ഷബീർ ഓക്കെ എവിടുന്നാ വിളിക്കുന്നത് ഓക്കെ കാസർഗോഡ് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിലാണ് മാഷാല്ലാ പിന്നെ പീസ് റേഡിയോ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുള്ള കുട്ടിയാണ് അല്ലേ വിളിക്കലുണ്ടോ ഓക്കെ പ്രൈസ് ഒക്കെ കിട്ടലുണ്ടോ എട്ട് പ്രാവശ്യമോ ഓക്കെ എല്ലാ പ്രൈസും കിട്ടിയോ കിട്ടും പിന്നെ മോള് എത്ര ജ്യൂസ് പഠിച്ചിട്ടുണ്ട് ഏതൊക്കെ
2: പഠിക്കുന്നുണ്ട്
0: ആ അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് അല്ലേ അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് മുജാദില അല്ലേ അവിടുന്ന് ഇങ്ങോട്ട് താഴേക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ താഴ്ന്ന് മേലേക്കാണ് അല്ലേ പോണത് ഓക്കെ അപ്പൊ ഞാനിപ്പോ എവിടുന്ന ചോദിക്കേണ്ടത് ഏ മാഷാല്ലാ എന്നാ നമുക്ക് വാക്കിയാൽ തന്നെ ചോദിക്കാം അല്ലേ. ഹദീദ് പഠിച്ചിട്ടുണ്ടോ? സൂറത്തുൽ ഹദീദ്. അപ്പൊ ഹദീദ് എന്നാ ചോദിക്കുന്നത്. റെഡി അല്ലേ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. അടുത്ത ആയത്ത്. ഓതിക്കോളൂ. അതിന്റെ മുൻപുള്ള ഹുവല്ലദീ അതല്ല
2: ഞങ്ങക്ക് ഇപ്പൊ ഞാന് റിവിഷൻ ആക്കിക്കൊണ്ടിരുന്നത് ലാസ്റ്റ് ഓതുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അതില് ഹദീദിലേക്ക് പോണ.
0: അപ്പൊ എന്താ ചെയ്യാ?
2: ഓർമ്മയില്ല.
0: ഓക്കേ, തഗാബുനാണപ്പോ. തഗാബുനാണ് മോള് റിവിഷൻ ചെയ്തത് അല്ലേ? ഓക്കേ, അപ്പൊ രണ്ടാമത്തെ ജുസിയിലേക്ക് പോവാ അല്ലേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير
2: وَلَقَدْ كَذَّبَ الَّذِينَ مِنْ قَبْلِهِمْ فَكَيْفَ كَانَ نَكِيرٌ أَوَلَمْ يَرَوْا إِلَى الطَّيْرِ فَوْقَهُمْ صَافَّاتٍ وَيَقْبِضْنَ مَا يُمْسِكُهُنَّ إِلَّا الرَّحْمَنُ إِنَّهُ بِكُلِّ شَيْءٍ بَصِيرٌ.
0: ما شاء الله أحسنتي. അപ്പോൾ അടുത്ത ആയത്തിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. റെഡി അല്ലേ? ഓക്കേ. കദാലിക്കൽ അദാബ് വലഅദാബുൽ ആഖിറത്തി അക്ബർ ലൗ കാനു യഅലമൂൻ. ആ ആയത്തിന്റെ മുൻപിലുള്ള ആയത്ത്. കദാലിക്കൽ അദാബ് والعذاب الآخرة أكبر لو كانوا يعلمون. ودي قولو
2: മുൻപത്തെ
0: കിട്ടണം. മുൻപത്തെ ഓതുമ്പോ കിട്ടിയാൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ പറ്റുള്ളൂ. കിട്ടണില്ലെങ്കിൽ ഇൻഷാല്ലാ മോള് വീണ്ടും അടുത്ത പ്രാവശ്യം വിളിക്കണം, പഠിച്ചിട്ട് വിളിക്കണം. അപ്പം നമ്മൾ പഠിച്ചത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തില്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ ബാക്കിലത്തെ കൂടി നോക്കുമ്പോൾ നല്ല ഓർമ്മ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അതിന് ദിവസം കുറച്ച് ടൈം ഇരുന്നിട്ടേ ചോദിക്കാൻ പറയാ, ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയാം ഇതേപോലെ. അപ്പോൾ മോൾക്ക് എല്ലാതും ഓതുമ്പോൾ കിട്ടും. ഓക്കെ.
2: ഓക്കേ.
0: അള്ളാഹു ഖൈറാക്കട്ടെ, നന്നായിട്ട് പഠിക്കാനും അത് ഓർമ്മ നിർത്താനുമുള്ളതാണ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു ഖൈറാക്കട്ടെ. ഓക്കെ ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഖൈറാക്കട്ടെ. അഹ്സൻതി, ബാറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അള്ളാഹ്, ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നന്നായി ഖുർആൻ പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അവസരങ്ങളിലും മറ്റും ഉപയോഗപ്പെടുത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നന്നായിട്ട് ആവർത്തിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മാത്രമാണ് ഇടയിൽ നിന്ന് ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് കഴിയുക. ഇനിയും ഒരുപാട് കൂട്ടുകാർ പങ്കെടുക്കേണ്ടതുണ്ട്. പങ്കെടുത്ത കുട്ടികൾ മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഇത്തരത്തിലുള്ള ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും അവരെക്കൊണ്ട് മറക്കാതെ വിളിക്കാൻ പറയുകയും ചെയ്യണമെന്ന് ഉറപ്പെടുത്തുകയാണ് ഇൻഷാ അള്ളാഹ്. വീണ്ടും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പുതിയ കൂട്ടുകാരുമായി വീണ്ടും കണ്ടുമുട്ടാം. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: സൂറത്തുൽ ഇൻസാൻ മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ. ബിസ്മില്ലാഹിർ

0: رحمته والظالمين أعد لهم عذابا أليما.
1: Peace Radio. Tune to reality.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഞാൻ പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ അൽ കഹ്ഫ് 18 മുതൽ 49 വരെ വചനങ്ങൾ ശൈഖ് തൗഫീഖ് അസ്സയ പാരായണം നിർവഹിച്ചത്.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അല്ലാ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള, തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അല്ലാ ചെയ്യുന്നത്.

സൂറത്തു മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്. വൽ മുർസലാത്തി ഉർഫ, ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ആസിഫാത്തി അസ്ഫ, ഫൽ ആസിഫാത്തി, ഇവിടെ സ്വാദിന് പകരം സീന്, ഫൽ ആസിഫാത്തി അസ്ഫ. രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാത്തി നശ്റ, വന്നാശിറാത്തി നശ്റ, നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക. فَالْفَارِقَاتِ فَرْقَا فَالْفَارِقَاتِ فَرْقَا فَرْقَا قَافِنْ بَغَرَمْ كَيْفَ آغُنَّدُ فَرْقَا إِنْغَنَ فَرْقَا إِذُ سَدِّكَنْدَ دَعْنَمْ അപ്പോൾ ഖാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറു നാക്കിൻ്റെ അടുത്താണ്. അതിൻ്റെ മഖ്റജ് ഫൽ ഫാരിഖാതി ഫർഖാ എന്ന് തന്നെ പറയുക. ഫൽ മുൽഖിയാതി ദിക്റാ, ദിക്റാ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റാ എന്നാണ് പറയേണ്ടത്. ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ ഔ നുദ്റാ, ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റാ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റാ. ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ

0: റസൂലു ഉഖിതത് വഇദർ റസൂലു ഉഖിതത്. ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശദ്ദാണ്. അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശദ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശദ്ദ്.
1: വഇദർ റസൂലു ഉഖിതത് ലിഅയ്യി യൗമിൻ ഉജ്ജിലത്.
0: ഇവിടെ ലി അയ്യി യൗമിൻ ഉജ്ജിലത്, ഉജ്ജിലത് ജീമിന് ശദ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്ത് കാണിക്കണം. ഉജ്ജിലത്
1: ലി അയ്യി യൗമിൻ ഉജ്ജിലത് ലിയൗമിൽ ഫസ്ലി വമാ അദ്രാക മാ യൗമുൽ ഫസ്ലി.
0: രണ്ട് സ്ഥലത്തും ഫസ്ലു, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു
1: വമാ അദ്രാക മാ അദ്രാ അദ്രാ,
0: റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം.
1: അദ്രാക,
0: അത് അദ്രാക എന്നല്ല പറയേണ്ടത്, അദ്രാക.
1: വമാ അദ്രാക മാ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ, ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യാ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമഇദിൽ ലിൽമുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമഇദിൽ ലിൽമുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ ഔവലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ ഔവലീൻ, അലം നുഹ്ലിക്കിൽ ഔവലീൻ.

ഇവിടെ നുത് ബിഉ എന്നാണ്, നുത് ബിഉ എന്ന് പറയരുത്, നുത് ബിഉ. ത എന്ന അക്ഷരത്തിന് ത ഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത് ബിഉ. ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐനിന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐനിന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, كذلك نفعل بالمجرمين. نفعل

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. വിശുദ്ധ ഇരു ഹറമുകളിലെയും നമസ്കാരങ്ങളിലെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുന്നിസ 43 മുതൽ 55 കൂടിയ വചനങ്ങൾ.

0: صد عنه وكفى بجهنم سعيرا.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നിസാ 43 മുതൽ 55 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മഹർ അൽ മുഅത്തലി. ഹറമൈൻ ലൈവ് തുടരുമ്പോൾ ഇപ്പോൾ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ട് الشيخ عبد الباري الثبيتي.
2: الحمد لله رب العالمين الرحمن

0: إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്.
2: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിൻ്റെ ഹൃദ്യമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ നിർവഹിച്ചുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തു സബ, സൂറത്തു ഫാത്തിർ, സൂറത്തു യാസീൻ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹറാനി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്ന് നാം ശ്രവിച്ച സൂറത്തുകൾ സൂറത്തു സബ, സൂറത്തു ഫാത്തിർ, സൂറത്തു യാസീൻ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹറാനി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിനെ ആധികാരിക അറബി തഫ്സീറുകളെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ വിവരണം തയ്യാറാക്കിയ മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നിവയുടെ ശബ്ദാവിഷ്കാരമാണ്.
4: അധ്യായം 108, സൂറത്തുൽ കൗസർ. ധാരാളം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.

0: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
1: വചനം ഒന്ന്.
0: ഇന്ന അഅ്തൈനാക, നിശ്ചയമായും നാം നിനക്കു നൽകി തന്നു. അൽ കൗസർ, ധാരാളമായുള്ളത്, വളരെ നന്മ. കൗസർ,
1: ഇന്ന അഅ്തൈനാകൽ കൗസർ,
0: നിശ്ചയമായും നാം നിനക്കു ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു.
1: വചനം രണ്ട്.
0: ഫസല്ലി, ആകയാൽ നീ നമസ്കരിക്കുക. ലിറബ്ബിക, നിന്റെ റബ്ബിന്. വൻഹർ, അറുക്കുകയും ചെയ്യുക, മൃഗബലി കൊടുക്കുകയും ചെയ്യുക.
1: ഫസല്ലി ലിറബ്ബിക വൻഹർ,
0: ആകയാൽ നിന്റെ റബ്ബിനു നീ നമസ്കരിക്കുകയും ബലി അറുക്കുകയും ചെയ്യുക.
1: വചനം മൂന്ന്.
0: ഇന്നശാനി അക്ക, നിശ്ചയമായും നിന്നോട് ഈർഷ്യത കാണിക്കുന്നവൻ, പക വിദ്വേഷം കാണിക്കുന്നവൻ. ഹുവ, അവൻ തന്നെ. അൽ അബിറ്റർ, വാല അറ്റവൻ, മുറിഞ്ഞു പോയവൻ, ഭാവി നഷ്ടപ്പെട്ടവൻ. നിശ്ചയമായും നിന്നോട് വിദ്വേഷം വെക്കുന്നവൻ തന്നെയാണ് വാലറ്റവൻ, അഥവാ ഭാവിയില്ലാത്തവൻ.
2: അൽ കൗസർ എന്നാൽ ധാരാളമുള്ളത്, ധാരാളമായ നന്മ, വലിയ ധർമ്മിഷ്ഠൻ എന്നൊക്കെ അർത്ഥമാകുന്നു. ഇബ്നു അബ്ബാസ്, ഇക്രിമ, സഈദ് ബിൻ ജുബൈർ, മുജാഹിദ്, ഹസൻ ബസരി റളിയല്ലാഹു അൻഹും മുതലായ പലരും അൽ ഖൈറുൽ കസീർ, ധാരാളമായ നന്മ എന്നാണ് ഇവിടെ അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഇഹത്തിൽ വെച്ചും പരത്തിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ധാരാളക്കണക്കിലുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുന്ന ഹൗലുൽ കൗസർ എന്ന അരുവി അല്ലെങ്കിൽ തടാകമാണ് അതുകൊണ്ട് ഉദ്ദേശ്യമെന്ന് പല മഹാന്മാരും പ്രസ്താവിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതും ഇതല്ലാത്തതുമടക്കം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ആ വാക്കിൽ അടങ്ങുന്നുവെന്ന് വെക്കുന്നതിനാണ് കൂടുതൽ ഔചിത്യം കാണുന്നത്. ആ കണക്കറ്റ അനുഗ്രഹങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഹൗദുൽ കൗസർ എന്നുള്ളതിൽ സംശയമില്ല. ആയിഷ റളിയല്ലാഹു അൻഹായോട് ഇന്ന അഅ്തൈനാകൽ കൗസർ, നിനക്ക് നാം കൗസർ നൽകിയിരിക്കുന്നു എന്ന വചനത്തെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അത് നിങ്ങളുടെ നബിക്ക് സ്വർഗത്തിൽ നൽകപ്പെട്ടിട്ടുള്ള അരുവിയാണ് എന്ന് മറുപടി പറഞ്ഞതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. എന്റെ ഹൗള് ഒരു മാസത്തെ വഴി അകലമുള്ളതാണ്. അതിന്റെ ഭാഗങ്ങൾ സമമാണ്, അഥവാ സമചതുരത്തിലാണ്. അതിലെ വെള്ളം പാലിനേക്കാൾ വെള്ളയായതും അതിന്റെ വാസന കസ്തൂരിയേക്കാൾ നല്ലതും അതിലെ കൂജ അഥവാ പാനപാത്രങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങൾ കണക്കെയുള്ളതുമാകുന്നു. അതിൽ നിന്ന് ആരെങ്കിലും കുടിക്കുന്ന പക്ഷം അവന് ഒരു കാലത്തും ദാഹമുണ്ടാകുകയില്ല. ബുഖാരി, മുസ്ലിം. വേറെയും ഹദീസുകൾ ഹൗദുൽ കൗസറിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. സ്ഥലദൈർഘ്യം ഭയന്ന് കൂടുതൽ ഉദ്ധരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മതത്തിൽ അനാചാരങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നവർക്ക് അതിൽ നിന്ന് കുടിക്കുവാൻ സാധിക്കുന്നതല്ലെന്ന് ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച വേറെ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാകുന്നു. മറ്റുള്ള പ്രവാചകന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള അനുഗ്രഹങ്ങൾക്ക് പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് പ്രത്യേകമായി ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് അതിനു നന്ദിയായി നമസ്കാര കർമ്മവും ബലികർമ്മവും നിർവഹിക്കണമെന്ന് ഈ സൂറത്ത് മുഖേന അള്ളാഹു തിരുമേനിക്ക് ഉപദേശം നൽകുന്നു. ഈ ഉപദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ടും വണ്ണം സ്വീകരിച്ചു വന്നിട്ടുണ്ട്. താനും രാത്രിയിൽ അധിക സമയം നിന്ന് നമസ്കരിക്കുന്നത് മൂലം അവിടുത്തെ കാലിൽ നീര് കെട്ടിപ്പോകുമായിരുന്നു. അവിടുത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്നിരിക്കെ ഇത്രത്തോളം വിഷമിക്കുന്നത് എന്തിനാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആകേണ്ടതല്ലേ എന്നായിരുന്നു അവിടുന്ന് മറുപടി പറഞ്ഞത്. നമസ്കാരം വർദ്ധിപ്പിക്കുന്നതിൽ തിരുമേനിക്കുണ്ടായിരുന്ന അതീവ താൽപര്യം പ്രസിദ്ധമാണ്. മൃഗബലി നടത്തുന്ന കാര്യത്തിലും തിരുമേനി മുൻപന്തിയിൽ തന്നെയായിരുന്നു. വലിയ പെരുന്നാളിലും ഹജ്ജിന്റെയും ഉംറയുടെയും അവസാനത്തിലും ധാരാളം ബലികർമ്മം നടത്തുക അവിടുത്തെ പതിവായിരുന്നു. നബി

0: സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അവിടുത്തെ പ്രബോധന സംരംഭത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ തങ്ങൾ പ്രയോഗിക്കുന്ന എല്ലാ അടവുകളും പരാജയപ്പെടുന്നതിൽ ക്ഷുഭിതരായ ശത്രുക്കൾ തിരുമേനിയെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അക്കൂട്ടത്തിൽ മുഹമ്മദ് അധികം താമസിയാതെ മരണമടയും. അതോടെ ഈ പുത്തൻ പ്രസ്ഥാനവും നശിച്ചുകൊള്ളും. അവന് ആൺമക്കൾ ജീവിക്കുന്നില്ല. അതുകൊണ്ട് അവന്റെ പ്രാതിനിധ്യം ഏറ്റെടുക്കുവാൻ ആളുണ്ടാകുകയില്ല. ആകയാൽ അവന് ഇവിടെ ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കൃതാർത്ഥത അടയും. ഇവരെക്കുറിച്ചാണ് അവസാനത്തെ സൂക്തത്തിൽ പ്രസ്താവിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് നേരെ മറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിദ്വേഷവും പകയും വെച്ചു പുലർത്തുന്ന അക്കൂട്ടരാണ് വാലറ്റവർ. അവർക്കാണ് പിന്തുടർച്ചയില്ലാത്തത്. അവരുടെ പേരും പ്രശസ്തിയുമാണ് നശിക്കാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തുടർച്ചയും സ്മരണയും പ്രശസ്തിയുമെല്ലാം തന്നെ ലോകാവസാനം വരെ നിലനിൽക്കാതിരിക്കയില്ല എന്നൊക്കെയാണ് അവസാനത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നത്. സംഭവിച്ചതും അങ്ങനെ തന്നെ. വല്ലാഹു ആലം.
1: അധ്യായം 109, സൂറത്തുൽ കാഫിറൂൻ. സത്യനിഷേധികൾ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 6.
0: ഈ സൂറത്തും സൂറത്തുൽ ഇഖ്ലാസും കഅബയെ തവാഫ് ചെയ്ത് അഥവാ പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞ ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നതായി ജാബിർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായും, സുബ്ഹ് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ തിരുമേനി രണ്ടും ഓതാറുണ്ടായിരുന്നതായി അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവും പ്രസ്താവിച്ചതായും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി രേഖപ്പെടുത്തിയിരിക്കുന്നു. സുബഹിന്റെ മുമ്പും മഗ്രിബിന് ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ തിരുമേനി ഈ രണ്ട് സൂറത്തുകളും പലവട്ടം ഓതുകയുണ്ടായിട്ടുണ്ടെന്ന് അഹ്മദ്, തിർമിദി, ഇബ്നു മാജ റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ ഉദ്ധരിച്ച ഹദീസുകളിൽ വന്നിരിക്കുന്നു. ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഈ സൂറത്ത് ഓതുന്നത് നല്ലതാണെന്ന് കാണിക്കുന്ന ചില ഹദീസുകൾ അഹ്മദ് റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റും ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം റഹ്മത്തുല്ലാഹി അലൈഹിമ എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിന്റെ സാരം ഇപ്രകാരമാണ്. ചില ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ പറഞ്ഞു: മുഹമ്മദേ, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിന്റെ മതം ഞങ്ങളും പിൻപറ്റാം, ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിന്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം, എന്നാൽ നിന്റേതാണ് ഉത്തമമെങ്കിൽ അതിൽ ഞങ്ങളും, ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ അതിൽ നീയും ഭാഗവാക്കാകാമല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മഅദല്ലാ, അല്ലാഹുവിനോട് മറ്റു നിന്നെ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ അവനോട് ശരണം തേടുന്നു. ഇതിനെ തുടർന്ന് ഈ സൂറത്ത് അവതരിച്ചു. അനന്തരം മസ്ജിദുൽ ഹറാമിൽ വെച്ച് ഖുറൈശി പ്രമാണികളുടെ സാന്നിധ്യത്തിൽ തിരുമേനി ഈ അധ്യായം ഓതി വിളംബരം ചെയ്യുകയും ചെയ്തു.
1: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
2: വചനം 1.
1: ഉൽ നബിയെ പറയുക: യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ അവിശ്വാസികളെ.
3: ഉൽ യാ അയ്യുഹൽ കാഫിറൂൻ,
1: നബിയെ പറയുക, ഹേ അവിശ്വാസികളെ.
2: വചനം 2.
1: ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുന്നതല്ല. മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ.
3: ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
1: നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല.
2: വചനം 3.
1: വലാ അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ. ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ആരാധിക്കുന്നവരല്ല.
2: വചനം 4.
1: വല അന, ഞാനുമല്ല, ഞാനല്ല താനും. ആബിദുൻ, ആരാധിക്കുന്നവൻ. മാ അബദ്തും, നിങ്ങൾ ആരാധിച്ചു വരുന്നതിന് നിങ്ങളുടെ ആരാധന. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ അഥവാ നിങ്ങളുടെ ആരാധന ഞാനും ആരാധിക്കുന്നവനല്ല.
2: വചനം 5.
1: വല അൻതും, നിങ്ങളുമല്ല. ആബിദൂന, ആരാധിക്കുന്നവർ. മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ, എന്റെ ആരാധന.
3: വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്,
1: ഞാൻ ആരാധിച്ചു വരുന്നതിനെ അഥവാ എന്റെ ആരാധന നിങ്ങളും ആരാധിക്കുന്നവരല്ല.
2: വചനം ആറ്,
1: ലക്കും നിങ്ങൾക്ക്, ദീനുക്കും നിങ്ങളുടെ മതം, നടപടി. വലിയ, എനിക്ക്, ദീൻ എന്റെ മതം, നടപടി.
3: ലക്കും ദീനുക്കും വലിയ ദീൻ,
1: നിങ്ങൾക്കു നിങ്ങളുടെ മതം, എനിക്കു എന്റെ മതവും.
0: ഇസ്ലാമിന്റെ പരിഭാവന സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുവാനും അത് പ്രായോഗികമായി നടപ്പിൽ വരുത്തുവാനുമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയുക്തനായിട്ടുള്ളത്. ഇസ്ലാമിന്റെ പ്രഥമവും പരമപ്രധാനവുമായ ലക്ഷ്യമാകട്ടെ ശിർക്കിനെ നിർമാർജനം ചെയ്ത് തൗഹീദിനെ സ്ഥാപിക്കുകയുമാണ്. മറ്റുള്ളതെല്ലാം ഈ ലക്ഷ്യത്തിന്റെ വിശദാംശങ്ങളും അനിവാര്യ ഫലങ്ങളുമാകുന്നു. അപ്പോൾ ബഹുദൈവാരാധനയാകുന്ന ശിർക്കും ഏകദൈവാരാധനയാകുന്ന തൗഹീദും തമ്മിൽ ഭാഗികമോ നാമമാത്രമോ ആയ സന്ധി പോലും ഉണ്ടാകുക സാധ്യമല്ല. രണ്ടും തമ്മിൽ പൂർവാഭര വിരുദ്ധങ്ങളായിരിക്കേയുള്ളൂ. ഈ യാഥാർത്ഥ്യം സുസ്പഷ്ടവും ഖണ്ഡിതവുമായ ഭാഷയിൽ ശക്തിയുക്തം തുറന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് ഇത്. തൗഹീദിന്റെ മൗലിക വശങ്ങളെ സുവ്യക്തമായ ഭാഷയിൽ സംക്ഷിപ്തമായി വിവരിക്കുന്ന ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ ഈ രണ്ട് സൂറത്തുകളും തമ്മിൽ പൊരുത്തവും ബന്ധവും അവയിലെ ആശയങ്ങളുടെ പ്രാധാന്യവും വ്യക്തമാണല്ലോ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന കലിമത്ത് തൗഹീദിന്റെ ആദ്യ ഭാഗമായ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല എന്നതിന്റെ വിശദീകരണമാണ് ഈ സൂറത്ത് എന്നും അവസാന ഭാഗമായ ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ എന്നതിന്റെ വിശദീകരണമാണ് സൂറത്തിൽ ഇഖ്ലാസ് എന്നും പറയാം. ഈ രണ്ട് സൂറത്തുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നതിന്റെ രഹസ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഈ സൂറത്തിലെ ആശയം ഇങ്ങനെ സംഗ്രഹിക്കാം: അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിച്ചു വരുന്ന യാതൊരു ദൈവത്തെയും, അവ വിഗ്രഹങ്ങളാവട്ടെ മറ്റെന്തെങ്കിലുമാകട്ടെ, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ അതിന് തയ്യാറുമില്ല. ഞാൻ ആരാധിച്ചു വരുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. അവനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അതിനു നിങ്ങൾ തയ്യാറുമില്ല. നിങ്ങൾ നടത്തിവരുന്ന ശിർക്കുപരമായ ആരാധനാമുറകൾ ഒന്നും എനിക്ക് സ്വീകാര്യമല്ല. എന്റെ ആരാധനാമുറകൾ നിങ്ങളും സ്വീകരിക്കുന്നില്ല. എന്റെ ആരാധ്യനായ അള്ളാഹു നിർദ്ദേശിച്ചു തന്ന ആരാധനാരൂപം മാത്രമാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. നിങ്ങൾ നടത്തിവരുന്ന ആരാധനകളാകട്ടെ, അവ നിങ്ങൾ തന്നെ സ്വയം കെട്ടിയുണ്ടാക്കിയ ചില ചടങ്ങുകൾ മാത്രമാണ്. അതുകൊണ്ട് നാം തമ്മിൽ ഒരു കാലത്തും യോജിക്കുക എന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മതവും നടപടിക്രമവും പിൻപറ്റിക്കൊള്ളുക, ഞാൻ എന്റെ മതവും നടപടിയും പിൻപറ്റിക്കൊള്ളാം. അതതിന്റെ ഫലം നമുക്ക് ഇരു കൂട്ടർക്കും വഴിയെ കണ്ടറിയുകയും ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തോടൊപ്പം സത്യവിശ്വാസം സ്വീകരിച്ചവരും അവരുടെ ജനതയായ മുശ്രിക്കുകളോട് നാം തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതുവരേക്കും നാം തമ്മിൽ പ്രത്യക്ഷ ശത്രുതയാണുള്ളതെന്നും മറ്റും തുറന്ന് പ്രഖ്യാപിച്ചവരും സൂറത്തുൽ മുംതഹിനയിൽ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നു. അതിൽ നിങ്ങൾക്കു നല്ലതായ ഒരു മാതൃകയുണ്ട് എന്നും അതോടൊപ്പം നമ്മെ അള്ളാഹു ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മുംതഹിന നാലാം വചനം നോക്കുക. അതുപോലെയുള്ള ഒരു പ്രഖ്യാപനം ഈ സമുദായത്തിലെ മുശ്രിക്കുകളോടും ചെയ്യുവാനാണ് ഈ സൂറത്തിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന അവിടുത്തെ അനുയായികൾക്കും ബാധകമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അല്ലാഹു ആലം.
4: തഫ്സീർ അമാനി സമാപിക്കുകയാണ്. സൂറത്തുൽ കൗസർ, സൂറത്തുൽ കാഫിറൂൻ എന്നീ അധ്യായങ്ങളിലെ മലയാള വിവരണമാണ് നാം ഇതുവരെ കേട്ടത്.

0: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പാരായണ നിയമങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പഠിക്കാനും അതനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി പാരായണ പഠനം. സൂറത്തുൽ ഖിയാമ 31 മുതൽ 40 വരെയും സൂറത്തുൽ മുദ്ദസ്സിർ 1 മുതൽ 7 വരെയുമുള്ള വചനങ്ങളാണ് നാം പാരായണം ചെയ്യാൻ പോകുന്നത്, അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
1: والصلاه والسلام على المبعوث رحمه للعالمين محمد بن عبد الله وعلى اله وصحبه اجمعين اما بعد സൂറത്തുൽ ഖിയാമയുടെ ബാക്കി ഭാഗം നോക്കാം. 31-ാമത്തെ ആയത്താണ് ഇനി നോക്കാനുള്ളത്. فلا صدق ولا صلى ولكن كذب ولكن ك നൂൻ സാക്കിനക്ക് ശേഷം കാഫാണ്, യഖ്ഫ ثم ذهب മീം ശദ്ദുള്ളതാണ്, നന്നായിട്ട് മണിക്ക. ഇല അഹ്ലിഹി മദ് മുൻഫസിലാണ്, ഔലാലക്ക ഫൗല സുമ്മ ഔലാലക്ക ഫൗല സുമ്മ വീണ്ടും മീമിഷത്തുണ്ട്, നന്നായിട്ട് മണിക്കുക. യഹ്സബുൽ ഇൻസാനു നൂനുസാക്കിന് ശേഷം സീന്, യഹ്ഫ നന്നായിട്ട് മണിക്കുക. അയ്യുത്തുറക്ക നൂനുസാക്കിന് ശേഷം യാ ആണ്, എന്താ നിയമം? ഇത് കാമ്പ്യുന്ന അയ്യുത്തുറക്ക സുധ അലം യക്കുനു തുഫതമ്മിൻ, അത് വീണ്ടും ഇത് കാമ്പ്യുന്ന മിമ്മനിയിൻ മിമ്മ, അതും ഇത് കാമ്പ്യുന്ന മനിയു. അതായത് മൂന്ന് ഇതുകാം പികുന്ന ഓരോ പദത്തിലും തുടർച്ചയായിട്ട് തൊട്ട് മൂന്നെണ്ണം തുടർച്ചയായിട്ട് വരുന്നുണ്ട്. സുമ്മ മീമിശദ് നന്നായിട്ട് മണിക്കുക. അലഖതം ഫ ഇഖ്ഫ ആണ്, ഫജഅല മിൻഹു നൂനുസാക്കിനക്ക് ശേഷം ഹ ആണ്, ഇൽഹാറിൻ്റെ നിയമം. ഒട്ടും മണിക്കേണ്ടതില്ല, ഉന്നത്തില്ലാതെ ഒതുക. മിൻഹു സൗജൈനി ദക്കറ വൽ ഉൻസ നൂനുസാക്കിനക്ക് ശേഷം ഥ ആണ്, നന്നായിട്ട് മണിക്കുക. ഇഖ്ഫ ആണ്. അലൈസ ദാലിക ബിഖാദിരിൻ തൻവിന് ശേഷം അയിനാണ്, അയിനാവുമ്പോൾ ഇൽഹാർ. അല മദ്ദു മുഫസിൽ നന്നായിട്ട് നീട്ടുക. അയ്യുഹ്യ ഇദ്ഗാം ബഗുന്ന. അപ്പോൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബല, അതെ, അങ്ങനെയുള്ളവന് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധ്യമല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായും സാധ്യമാണ് റബ്ബേ എന്ന് അർത്ഥമുള്ള ബല ഇന്നഹു ഖാദിർ എന്നുള്ള അർത്ഥത്തിൽ, അർത്ഥമുള്ള ബല ഇന്നഹു ഖാദിർ എന്ന്

0: فأنذر
1: قم فأنذر
0: قم فأنذر
1: റോ പറയണ്ട രാട്ടോ, അതിന്റെ മുമ്പ് കസറായതുകൊണ്ട്. വറബ്ബക ഫകബ്ബിർ
0: വറബ്ബക ഫകബ്ബിർ
1: വസിയാബക ഫത്വഹിർ
0: വസിയാബക ഫത്വഹിർ
1: വർറുജ്സ ഫഹ്ജുർ
0: വർറുജ്സ ഫഹ്ജുർ.
1: ആ അവിടെ തഫ്ഹീം കേട്ടോ. വർറുജ്സ ഫഹ്ജുർ
0: വർറുജ്സ ഫഹ്ജുർ.
1: ഇനി തർക്കീക്കാണ്. വല തംനു തസ്തക്സിർ
0: വല തംനു തസ്തക്സിർ
1: വലിറബ്ബിക ഫസ്ബിർ
0: വലിറബ്ബിക ഫസ്ബിർ.
1: അപ്പോൾ റാക്ക് മുമ്പ് കസറാണെങ്കിൽ റാ എന്നുള്ള ശബ്ദത്തിൽ ഉച്ചരിക്കുക, മുമ്പ് ഫത്തഹും അതുപോലെ ലമ്മൊക്കെ ആണെങ്കിൽ റാ. ഇനി ബാക്കി അടുത്തതിൽ നോക്കാം ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 31 വചനം മുതൽ 40 വരെയും സൂറത്തുൽ മുദ്ദസ്സിർ 1-7 വരെയുമുള്ള വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ നാം പാരായണം ചെയ്യാനുള്ള അതിൻ്റെ നിയമത്തോടുകൂടി പഠിക്കാൻ ശ്രമിച്ചതും പഠിച്ചതും അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളായ ഹാബീലും ഖാബീലും, ഹാബീലെന്ന അനിയനെ ഖാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന ഖാബീൽ അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക് ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: الأرض بغير الحق وبما كنتم تفسقون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: റേഡിയോയിൽ ഇനി അത്തഹസീൻ ഹാഫിൽ അബ്ദു ഷുക്കൂർ ശ്രോതാക്കളിലേക്ക്.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും അതുപോലെ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത് ഇൻഷാല്ലാ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 64-65 ആയത്തുകളാണ്.

സുമ്മ തവല്ലയിത്തും. ഇവിടെ സുമ്മ ഒന്നാമത്തെ പദത്തിൽ പലപ്പോഴും ഓതുമ്പോഴൊക്കെ സുമ്മ എന്ന് പറയാറുണ്ട്. സുമ്മ തവല്ലയിത്തും, അത് അർത്ഥം മാറിപ്പോവും. സ ആണ്, സ സി സു എസ് നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ദാലിനേക്കാൾ കൂടുതൽ സ സി സു സുമ്മ. സുമ്മ എന്ന് പറയുമ്പോൾ നാവിൻ്റെ അറ്റം പുറത്തേക്ക് വരുന്നില്ല, ഉൾഭാഗത്താണ്. അതുകൊണ്ടാണ് സ സി സു എന്ന് വരുന്നത്. സ സി സു സുമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം, അർത്ഥം മാറിപ്പോവും. അതുപോലെ മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. സുമ്മ തവല്ലയിത്തും, തവല്ലയിത്തും മീമു സാക്കിനയ്ക്ക് ശേഷം മീമ്, ഇത് ഖാമു തമാസിലേൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമിനെ അടുത്ത മീമിലേക്ക് ഇത് ഖാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. സുമ്മ തവല്ലയിത്തും. ഇനി മീം ബഅദി, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂനിനെയോ അല്ലെങ്കിൽ തൻവീനാണെങ്കിലും ശരി, ഇതിനെ മീമാക്കി മാറ്റണം. മീം ബഅദി ഇങ്ങനെയാണ് മണിക്കേണ്ടത്. അതിന് ഇഖ്ലാബ് എന്നാ പറയുക. മീം ബഅദി നൂനിനെ മാറ്റി മീമാക്കുമ്പോൾ ഇഖ്ലാബ് എന്ന് പറയുന്നു. മീം ബഅദി ദാലിക്, മീം ബഅദി ദാലിക്. അവിടെ നിർത്തുമ്പോൾ ദാലിക് അക് എന്ന ശബ്ദമാണ് വരേണ്ടത്. കൂട്ടി ഒതുകയും ചെയ്യാം. മീം ബഅദി ദാലിക ഫലൗല, ഫലൗല ഫദ്ലുല്ലാഹി, ഫദ്ലു ദാദ് ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മ വറഹ്മതു അലൈക്കും വ സാക്കിന മീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം. ഇവിടെ മീമു സാക്കിനയ്ക്ക് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുവാനൊരു പ്രയാസം ഉണ്ടാകും, അതുകൊണ്ട് ശ്രദ്ധിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അലൈക്കും വറഹ്മതു വറഹ്മതുഹു ലകുന്തും ഇഖ്ഫാഉ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലകുന്തും ലകുന്തും മിനൽ, ഇവിടെയും സാക്കിന മീമിന് ശേഷം മീമുണ്ട്. ഇദ്ഗാം മുതമാസിലേൻ, ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലകുന്തും മിനൽ ഖാസിരീൻ ഇങ്ങനെ. അതുപോലെ ഖാസിരീൻ, ഖാ തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്. ലകുന്തും മിനൽ ഖാസിരീൻ. അടുത്ത ആയത്ത് വലഖദ് അലിംതുമുല്ലദീന, വലഖദ് ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും അതിൻ്റെ മേലെ ചെറുനാക്ക്. വലഖദ് ദാലിനെ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. വലഖദ് അലിംതും, അലിംതുമുല്ലദീന, അലിംതുമുല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന. വലഖദ് അലിംതുമുല്ലദീന ഇഅതൗ, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ്. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنْكُمْ مِنْكُمْ اخْفَوْا بِغُنَّ أَوْيَكْتَمَاكِ مَنِكَنَمْ مِنْكُمْ مِنْكُمْ فِي السَّبْتِ. ഇവിടെ സാക്കിന മീമിന് ശേഷം ഫ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. مِنْكُمْ فِي السَّبْتِ അഥവാ മീമിനെ പൂർണ്ണമാക്കണം എന്നർത്ഥം. മിൻകും ഫിസ്സബിതി ഫഖുൽനാ ലഹും, ഫഖുൽനാ ലഹും കൂനു ഖിറദതൻ, ഖിറദതൻ ഖാസിഇൻ, കൂനു ഖിറദതൻ. ഖിറദതൻ എന്നല്ല, റാഇനെ ഫതഹാണ്, സുക്കൂനല്ല, വളരെ അധികം ശ്രദ്ധിക്കണം. കൂനു ഖിറദതൻ, ഖിറദതൻ ഖ, ഖിറദതൻ ഖാസിഇൻ. ഖാസിഇൻ ഹംസയാണ്, ഖാസിരീൻ എന്ന് ഓതരുത്. ഖാസിഇൻ ഹംസ, ഖാസിഇൻ. ഇൻഷാ അല്ലാ ഒന്നുകൂടെ ഓതാം.

സൂറത്തുൽ ബഖറയിലെ 64, 65 ആയത്തുകളാണ് എന്ന് കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും പാരായണത്തിൽ ഒരു അബദ്ധങ്ങളുമില്ലാതെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു ബാരിഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തു നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തു നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തു നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തത് ഷെയ്ഖ് തൗഫീഖ് അസ്സയ്യഹ്.
1: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ് ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവണം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 76, സൂറ അൽ ഇൻസാൻ, 23 മുതൽ 31 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുൽത്താൻ അറുഖാൻ. അടുത്ത പരിപാടി തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറ നംല് 45 മുതൽ 93 വരെയുള്ള വചനങ്ങളും സൂറ അൽ ഖസസ് 1 മുതൽ 88 വരെയുള്ള വചനങ്ങളും പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി.
1: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ സൂറ നംൽ 45 മുതൽ 93 വരെയുള്ള വചനങ്ങളും സൂറ അൽ ഖസസ് 1 മുതൽ 88 വരെയുള്ള വചനങ്ങളും പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹിറാനി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10ഉം 13ഉം 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അമാനി മൗലവിയുടെ തഫ്സീർ സൂറ നസ്ർ.
4: അധ്യായം 110, സൂറത്തുൻ നസ്ർ. സഹായം, മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: ഇദാ ജാ, വന്നാൽ, വരുമ്പോൾ. നസ്റുല്ലാഹി, അള്ളാഹുവിന്റെ സഹായം. വൽ ഫത്ഹ്, വിജയവും തുറവിയും.
5: ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്,
4: അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ.
6: വചനം 2.
4: വറഐത, നീ കാണുകയും ചെയ്താൽ. അന്നാസ, മനുഷ്യരെ. യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നതായി. ഫീ ദീനില്ലാഹി, അള്ളാഹുവിൻ്റെ മതത്തിൽ. അഫ്വാജ, കൂട്ടങ്ങളായി, കൂട്ടം കൂട്ടമായി.
5: വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ,
4: അള്ളാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതായി മനുഷ്യരെ നീ കാണുകയും ചെയ്താൽ.
6: വചനം 3.
4: ഫസബ്ബിഹ്, അപ്പോൾ നീ തസ്ബീഹ് നടത്തിക്കൊള്ളുക. ബിഹംദി, സ്തുതിച്ചുകൊണ്ട്, സ്തുതിയോടെ. റബ്ബിക, നിന്റെ റബ്ബിനെ. വസ്തഗ്ഫിർഹു, അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു കാന, നിശ്ചയമായും അവനാകുന്നു. തവ്വാബ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ.
5: ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ.
4: അപ്പോൾ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊള്ളുക. അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു.
7: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിയോഗത്തിന് അല്പം മുമ്പായി അവതരിച്ച ഒരു സൂറത്താണിത്. അവർണ്ണനീയമായ ത്യാഗങ്ങളും ഞെരുക്കങ്ങളും സഹിച്ചുകൊണ്ട് ഏതാണ്ട് 23 കൊല്ലക്കാലം നടത്തിവന്ന അവിശ്രമ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകണ്ട് അവിടുത്തെ കണ്ണിന് കുളിർമയും മനസ്സിന് സംതൃപ്തിയും കൈവന്നിരിക്കുന്നു. അള്ളാഹു അവന്റെ ദീനിനെ അഥവാ ഇസ്ലാം മതത്തെ സഹായിച്ചു, അവന്റെ നബിയെയും സഹായിച്ചു. ആ സത്യമതത്തിനെതിരിൽ എന്തെന്നില്ലാത്ത കോലാഹലം നടത്തി കുപ്രസിദ്ധി നേടിയ വിരുദ്ധ ശക്തികളെല്ലാം മലപോലെ വന്ന് മഞ്ഞുപോലെ നീങ്ങിപ്പോയി. വിഗ്രഹാദി വിവിധ ദൈവങ്ങളുടെ കൂത്തരംഗമായിരുന്ന അറേബ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ഷിർക്കിന്റെ അനുയായികളും അവരുടെ ദൈവങ്ങളും നിഷ്കാസനം ചെയ്യപ്പെട്ടു. അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിന്റെ പതാക എല്ലായിടത്തും ഉയർന്നു. അറേബ്യ മുഴുവനും സത്യവിശ്വാസത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നാടായി മാറി. അയൽപക്കങ്ങളിൽ നിലവിലുള്ള കുഫറിന്റെ സാമ്രാജ്യങ്ങളിലെ മഹാരഥന്മാർ തങ്ങളുടെ ഭാവിയെ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്ക വിജയമാകുന്ന വിജയങ്ങളുടെ വിജയം കഴിഞ്ഞതോടെ ഇസ്ലാമിനെ ആശ്ലേഷിക്കുവാനായി നാനാ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കൂട്ടങ്ങൾ തുടരെ തുടരെ മദീനയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പുറം നാടുകളിൽ ഇസ്ലാമിന്റെ സന്ദേശവും വിജ്ഞാനവും പ്രചരിപ്പിക്കുവാനും അതിന്റെ പതാക പറപ്പിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശിക്ഷണം ലഭിച്ച പ്രഗത്ഭരായ ശിഷ്യഗണങ്ങൾ അവിടുത്തെ പ്രതിനിധാനം ചെയ്യുവാൻ സജ്ജമായിരിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൗത്യലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്, അഥവാ ഇഹത്തിൽ വെച്ച് അവിടുത്തേക്ക് സിദ്ധിക്കേണ്ടുന്ന സഹായ വാഗ്ദാനങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇസ്ലാമിന് വിജയവും സിദ്ധിച്ചു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് അവിടുത്തേക്ക് കണ്ടാനന്ദിക്കുമാറാകുകയും ചെയ്തു. ഇനി അവിടുത്തേക്ക് വേണ്ടി അള്ളാഹു തന്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ളതും എല്ലാറ്റിനേക്കാളും ഉപരിയായതുമായ അനുഗ്രഹങ്ങൾ നൽകുവാനിരിക്കുന്നു. അതിനായി അള്ളാഹു അവന്റെ തിരുദൂതരെ അവന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സൂറത്ത് മുഖേന, അഥവാ ആ യാത്രക്ക് ഒരുങ്ങിക്കൊള്ളുവാനുള്ള സൂചനയാണ് ഇതിലുള്ളത്. യാത്രയ്ക്കു മുമ്പായി ഇതേവരെ ലഭിച്ച വമ്പിച്ച അനുഗ്രഹങ്ങൾക്കും നേട്ടങ്ങൾക്കും നന്ദിയായി അവന് സ്തുതികീർത്തനവും സ്തോത്രകീർത്തനവും ചെയ്യണമെന്നും വല്ല വിധേനയും വന്നു വശായേക്കാനിടയുള്ള അബദ്ധങ്ങളും വീഴ്ചകളും മാപ്പ് ചെയ്ത് കിട്ടുവാൻ വേണ്ടി അവനോട് പാപമോചനം തേടണമെന്നും ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അഥവാ സൂറത്തുൽ ഇൻഷിറാഹിന്റെ അവസാനത്തിൽ കണ്ടതുപോലെ ഞെരുക്കവും ഭാരവും നീങ്ങി എളുപ്പവും സൗകര്യവും ലഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അള്ളാഹുവിന്റെ സാമീപ്യവും പ്രീതിയും കൂടുതൽ ലഭിക്കുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടത് പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളണമെന്ന് താൽപര്യം. പ്രവാചകന്മാർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുമെന്നിരിക്കെ പാപമോചനം തേടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വല്ലവരും സംശയിച്ചേക്കാം. നബിമാരുടെ പാപങ്ങൾ കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി സൂറത്തുൽ ഫത്ഹ് 2 സൂറത്ത് മുഹമ്മദ് 19 സൂറത്തു സ്വാദ് 34, 38 വ്യാഖ്യാനങ്ങളിൽ നാം വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരം അവിടങ്ങളിൽ നോക്കുക. നബിമാരുടെ ഉന്നത പദവി വെച്ച് നോക്കുമ്പോൾ അവരുടെ പക്കൽ വന്നേക്കാവുന്ന കേവലം നിസ്സാരമായ വീഴ്ചകളും അവരെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളായി ഗണിക്കപ്പെട്ടേക്കും. എന്നല്ലാതെ കുറ്റകരമോ നിഷിദ്ധമോ ആയ തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്യുമെന്ന് ഇതിനർത്ഥമില്ല. കൂടാതെ നബിമാർ ജീവിച്ചിരിപ്പുള്ളപ്പോൾ തങ്ങളുടെ സമുദായമധ്യേ നടമാടുന്ന പാകപ്പിഴവുകളിൽ ഒരു ബാധ്യത അവർക്കും ഉണ്ടായിരിക്കാവുന്നതുമാണ്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുത്തെ സമുദായത്തിന്റെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സൂറത്ത് മുഹമ്മദ് 19. ഇങ്ങനെ പല നിലക്കും ആയിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുവാൻ കൽപ്പിച്ചത്, അള്ളാഹുവിനറിയാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പോലും അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ തിരുമേനിയാകട്ടെ അത് അവിടുത്തെ നിത്യപതിവാക്കി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട്. നാം എല്ലാവരും അതിനു കൂടുതൽ കടപ്പെട്ടവരാണെന്ന് വ്യക്തം. ആ നിലക്ക് ഈ കൽപ്പന നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായ ഒരു ഉപദേശപാഠം കൂടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്: ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം എന്നെയും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചിലരുടെ മനസ്സിൽ വെറുപ്പ് തോന്നിയിരിക്കണം. അവർ പറഞ്ഞു, എന്താണ് ഈ ചെറുപ്രായക്കാരനായ ഇവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുവാൻ? ഞങ്ങൾക്ക് ഇവനെ പോലെയുള്ള മക്കളും കൂടിയുണ്ടല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയാൾ നിങ്ങൾക്കറിയാവുന്ന ആളാണല്ലോ. അടിക്കുറിപ്പ്:
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവ്യ പുത്രനും ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ദേഹവുമാണെന്നു നിങ്ങൾക്കറിയാമല്ലോ. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചെറുപ്രായം ഗൗനിക്കപ്പെടേണ്ടതില്ല എന്നു സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരമം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിനു ഏറെക്കുറെ 13 വയസ്സു മാത്രമേ പ്രായമുണ്ടായിരിക്കുകയുള്ളൂ.
7: അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു അവരെയെല്ലാം വിളിച്ചു വരുത്തി കൂട്ടത്തിൽ എന്നെയും ചേർത്തു. അന്ന് എന്നെ അവരുടെ കൂട്ടത്തിൽ ക്ഷണിച്ചത് അവർക്ക് എന്നെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുവാനായിരുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അള്ളാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്തു പറയുന്നു? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ നാം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. വേറെ ചിലർ ഒന്നും പറയാതെ മൗനം അവലംബിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട്, അങ്ങനെ തന്നെയാണോ താനും പറയുന്നത് ഇബ്നു അബ്ബാസേ എന്ന് ചോദിച്ചു. അല്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, താൻ എന്തു പറയുന്നു? അപ്പോൾ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആയുഷ്കാലാവധി അറിയിച്ചു കൊടുത്തതാണ്. അതായത് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ അത് നിന്റെ അവധിയുടെ അടയാളമാണ്. അപ്പോൾ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് നടത്തുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്തു കൊള്ളുക എന്ന് താൽപ്പര്യം. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താൻ പറയുന്നതല്ലാതെ അതിൽ നിന്ന് ഞാനും മനസ്സിലാക്കുന്നില്ല. ബുഖാരി. ഈ സൂറത്തിൽ അടങ്ങിയ സൂചനയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാട്ടിയത്. വേറെയും പല സംഗതികളും ഈ ഹദീസിൽ നിന്നു ഗ്രഹിക്കുവാനുണ്ട്. നമ്മുടെ സന്ദർഭം അതല്ലാത്തതുകൊണ്ട് ആ വിവരണത്തിന് ഇവിടെ മുതിരുന്നില്ല. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തദ് നുഅയ്തു ഇലാ നഫ്സി, എനിക്ക് എന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞതായി അഹ്മദും ബൈഹക്കിയും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സൂറത്തിന് സൂറത്തു തൗദിയ, യാത്രയപ്പിന്റെ അധ്യായം എന്നും പേർ പറയപ്പെട്ടിട്ടുള്ളത് ഇതുകൊണ്ടാണ്. ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഖുർആന്റെ താല്പര്യം സ്വീകരിച്ചുകൊണ്ട് ഈ സൂറത്തിലെ നിർദ്ദേശപ്രകാരം റുക്കുഇലും സുജൂദിലും വളരെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ അഫ്ഫിർലി, ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിനക്കു ഞാൻ സ്തോത്രകീർത്തനം ചെയ്യുന്നു, അല്ലാഹുവേ എനിക്ക് പുറത്തു തരേണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന കാലത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവന് സ്തോത്രകീർത്തനം ചെയ്യുന്നു, അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുകയും അവങ്കിലേക്കു ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്ന് അധികം പറയാറുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി അഹമ്മദും റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അവിടുന്ന് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിരുന്നുവെന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു. മുമ്പില്ലാത്ത ഈ പതിവിന് കാരണം ചോദിച്ചപ്പോൾ ഈ സൂറത്തിൽ പ്രസ്താവിച്ച അടയാളം കണ്ടതുകൊണ്ടാണെന്ന് തിരുമേനി മറുപടി പറഞ്ഞതായും ആ രണ്ട് ഹദീസുകളിലും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു.
8: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹൃദയങ്ങളെ ഈമാൻ നിറക്കുന്ന ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

0: وتول عنهم حتى حين وأبصر فسوف يبصرون سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സോഫാത്ത് 30-31 വചനങ്ങൾ നാം പഠിക്കുകയാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സ്വാഫാത്തിലെ 30-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സ്വാഫാത്തിലെ 29-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇതും കഴിഞ്ഞ വചനത്തിൻ്റെ തുടർച്ചയാണ്. അഥവാ നേതാക്കന്മാരും അനുയായികളും തമ്മിൽ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന സംസാരം. വമാ കാന ലനാ അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ബൽ, എന്നാൽ, കുന്തും ഖൗമൻ ത്വാഗീൻ, നിങ്ങൾ അതിരു കവിഞ്ഞ ഒരു ജനവിഭാഗമായിരുന്നു. അതാണ് ആ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഇത് നേതാക്കന്മാർ അനുയായികളുടെ മുമ്പിൽ പറയുന്ന കാര്യമാണ്. വമാ കാന ലനാ അലൈക്കും, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഉണ്ടായിരുന്നില്ല, മിൻ സുൽത്താനിൻ, ഒരു അധികാരവും. ഇവിടെ സുൽത്താൻ എന്നതിനാണ് അധികാരം എന്ന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. സുൽത്താൻ എന്നതിന് പ്രമാണം എന്നും രേഖ എന്നും അധികാരി എന്നും ഒക്കെ അർത്ഥമുണ്ട്. ലൈസ ലനാ അലൈക്കും മിൻ സുൽത്താനിൻ നഖഹറുക്കും ഹത്താ തത്തബിഊന, അവർ പരലോകത്ത് വെച്ചുകൊണ്ട് കൈയൊഴിയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ, നിർബന്ധപൂർവം ഞങ്ങളുടെ അനുയായികളാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ബൽ അൻതും ഇത്തബഅ്തുമൂന, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റുകയാണ് ചെയ്തത്. ബി ഇഖ്തിയാരിക്കും വ ഇറാദത്തിക്കും, നിങ്ങളുടെ ഇഷ്ടാനുസരണം. ഇത് യഥാർത്ഥത്തിൽ പരലോകത്ത് വെച്ചാണ് അവർ പറയുന്നത്. ദുനിയാവിൽ വെച്ച് ഭീഷണിയുടെ സ്വരത്തിൽ പോലും അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ മഹല്ലത്തിൽ നിന്ന് പുറത്താക്കും. അതേപോലെ തന്നെ മറ്റു പല നിലയിലും അവരെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ കാണാൻ സാധിക്കും. പക്ഷെ പരലോകത്ത് വെച്ച് അവർ പറയുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരം ചെലുത്താൻ ഒരു കഴിവുമുണ്ടായിരുന്നില്ല. ഫകഅന്നഹും യഖൂലൂൻ, മുഫസ്സിരീങ്ങൾ പറയുന്നു, ഈ വാക്ക്, അവരുടെ സംസാരം ഏതുപോലെയുണ്ട്? ലാ തലൂമൂന വലൂമു അംഫുസക്കും, അല്ലേ, നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ സംസാരം. ഈ നേതാക്കന്മാരും അനുയായികളും യഥാർത്ഥത്തിൽ രണ്ടു പേരും കുറ്റക്കാരാണ്. നേതാക്കന്മാർ തങ്ങൾ ദുർമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു എന്ന കാരണത്താൽ രണ്ട് ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുക. എന്നതുപോലെ തന്നെ അനുയായികൾ തങ്ങൾക്ക് അള്ളാഹു തന്ന ബുദ്ധിയും അതേപോലെ വിവേകവും അതുപോലെ തന്നെ കണ്ണും കാതുമൊക്കെ സത്യം മനസ്സിലാക്കാൻ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ അവർ വിനിയോഗിച്ചില്ല എന്ന കാരണത്താൽ അവരും കുറ്റക്കാരായിരിക്കും, അവരും ശിക്ഷാർഹരായിരിക്കും എന്ന കാര്യം ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം കൂടിയാണ്. പിന്നെ അതിലൊരു കാര്യം, ത്വാഗൂൻ, നിങ്ങൾ, ബൽ കുന്തും ഖൗമൻ ത്വാഗീൻ എന്നിടത്ത്, ത്വാഗീൻ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവർ എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ത്വഗ എന്ന് പറഞ്ഞാൽ തജാവസൽ ഹദ്, അല്ലേ, പരിധി ലംഘിച്ചു, പരിധി മുറിച്ചു കടന്നു എന്നൊക്കെയാണ് ഭാഷയിൽ അർത്ഥം. എന്തുകൊണ്ടാണ് ഇവരെക്കുറിച്ച് നിങ്ങൾ ത്വാഗീൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം? അത് നേതാക്കന്മാരാണ് അവരെ പഴപ്പിച്ചത്. അവരെന്ത് ചെയ്തു? അള്ളാഹുവോ റസൂലോ പഠിപ്പിക്കാത്ത പ്രമാണബദ്ധമല്ലാത്ത തരത്തിൽ അവർ ജീവിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ഹുവല്ലദീ തജാവസ ഹദ്ദഹു, സൂറത്ത് ഹാഖയിലെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട്, വചനത്തിലെടുത്തു പറഞ്ഞുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇന്ന ലമ്മാ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. ഈ ആയത്തിലുള്ള 30-ാമത്തെ വചനത്തിൽ ത്വാഗീൻ എന്ന ആ പരാമർശത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ആ അർത്ഥം വരുന്ന മറ്റൊരു പദമാകുന്നു, അല്ലെങ്കിൽ പരിധി ലംഘിച്ചു എന്ന് പറയാൻ അള്ളാഹു പ്രയോഗിച്ച മറ്റൊരായത്താകുന്നു, വെള്ളം പരിധി ലംഘിച്ചു, അഥവാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാലത്തുണ്ടായ ജലപ്രളയത്തെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കുന്നത്. ഇനി മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, ഈ സുൽത്താൻ എന്നത് ഖുർആനിൽ തന്നെ പ്രമാണം, രേഖ എന്ന അർത്ഥത്തിലും അള്ളാഹു പ്രയോഗിച്ചത് കാണാം. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് പറയുന്നിടത്ത് അതിന് ഒരു പ്രമാണവും ഒരു ആധികാരിക രേഖയും അള്ളാഹു ഇറക്കിയിട്ടില്ല എന്നാണ് അവിടെ അള്ളാഹു പറയുന്നത്. വഫി ഹാദിഹിൽ ആയ യഅനി ലൈസ ലന അലൈക്കും മിൻ സുൽത്താനിൻ നഖ്ഹറുക്കും ഹത്താ തത്തബിഊന. ഇവിടെ പറയുന്നത് നിങ്ങളെ നിർബന്ധപൂർവം അനുയായികളാക്കേണ്ട, നിങ്ങളെ അനുസരിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അതിന് കഴിയുന്നവരായിരുന്നില്ല ഞങ്ങൾ. നിങ്ങൾ സ്വന്തമായി ഈ കാര്യങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നാണ് അവർ വ്യക്തമാക്കുന്നത് പറയുന്നത്. 31-ാമത്തെ വചനം
1: ഫഹഖ അലൈന ഖൗലു റബ്ബിനാ ഇന്നാ ലസായിഖൂൻ. ഫഹഖ അലൈന,
0: ഇവർ പറയുന്നു അപ്പോൾ ഹഖ, ഹഖ എന്ന് പറഞ്ഞാൽ വജബ അലൈന, നമ്മുടെ മേൽ ബാധ്യതയായിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്ത്? ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം. അതെന്താണ്? ഇന്ന, തീർച്ചയായും നമ്മൾ ലസായിഖൂൻ, അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ആസ്വദിക്കുന്നവർ തന്നെയാകുന്നു എന്നത്. എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കേണ്ടതില്ല, ഞങ്ങളും നിങ്ങളും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായിരിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ വചനത്തിലുണ്ട്, അള്ളാഹുവിന് ധിക്കരിക്കുന്നവർക്ക് അള്ളാഹു നരകം നിർബന്ധമാക്കിയിരിക്കുന്നു എന്നത്. അതാണ് അള്ളാഹുവിൻ്റെ വചനം നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നവർ പറയുന്നത്. ഹഖൻ ലൈസ ഫീഹി ളുൽമുൻ വലാ ബാത്തിലുൻ, സത്യമായി തന്നെ, സത്യമായിക്കൊണ്ട്, ഹക്കായിക്കൊണ്ട്, അഥവാ ഇത് അന്യായമായ അല്ല, അതേപോലത്തെ നിരർത്ഥകമല്ല, അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യം തന്നെയാണെന്നർത്ഥം. അതാണ് ഫഹഖ അലൈന, നമ്മുടെ മേൽ യാഥാർത്ഥ്യമാകുന്നു. ഖൗലു റബ്ബിന യഅനി അന്ന കുല്ലമൻ ഖറജ അൻ ത്വാഅത്തില്ലാ വകദ്ദബ ബി ആയാത്തിഹി ഫഹുവ ഫിന്നാർ. എന്താണ് അള്ളാഹുവിൻ്റെ വചനം? അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് പുറത്തു പോകുന്ന ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്നവർക്ക് നരകം യാഥാർത്ഥ്യമാണ്. അതാണ് അള്ളാഹുവിൻ്റെ വചനം. ഖൗലു റബ്ബിന ബിൽ അദാബി, ഈ റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ വചനം മറ്റു പല സൂറത്തിലും കാണാം. അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് നരകമാകുന്നു എന്നതാണ് റബ്ബിൻ്റെ വചനം. ഏതുപോലെ? സൂറത്തു സജദയിലെ 13-ാമത്തെ വചനത്തിൽ കാണാം.
1: ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ.
0: ലഅംലഅന്ന, തീർച്ചയായും ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജഹന്നമ നരകത്തെ,
1: മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ,
0: മനുഷ്യരിലും ജിന്നിലും പെട്ട ആളുകളെക്കൊണ്ട് നരകത്ത് നാം നിറക്കുക തന്നെ ചെയ്യും. അഥവാ നരകത്തിന് അവകാശികളായ മനുഷ്യരിൽപ്പെട്ട, ജിന്നുകളിൽപ്പെട്ട ആളുകളെക്കൊണ്ട് നരകത്ത് നാം നിറക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഈ അനുയായികളെ നോക്കിക്കൊണ്ട് നേതാക്കന്മാർ പറയുന്നത്. ഈ വചനം നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു, ഇനി എന്ത് പറഞ്ഞുകൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഇവിടെ എന്ത് ന്യായവാദം നടത്തിയിട്ടും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. വകഅന്നഹു യുഷീറു ഇലാ ഖൗലിഹി തആല, സൂറത്ത് ഹൂദിൽ അള്ളാഹുവിന്റെ മറ്റൊരു വചനം കാണാം.
1: വതമ്മത് കലിമതു റബ്ബിക് ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ.
0: നിന്റെ റബ്ബിന്റെ വചനം പൂർത്തിയായിരിക്കുന്നു. അതെന്താണ്? നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജിന്നുവർഗത്തിൽപ്പെട്ട, മനുഷ്യരിൽപ്പെട്ട ആളുകളെ കൊണ്ട്. വൽ ഖൗലു ഹുവ അൽ കലാമു അല്ലദി യുസ്തഫാദു മിൻഹു ഫായിദ വയതഫറഉ അലാ ദാലിക് അന്ന കലാമല്ലാഹി ബിഹർഫിൻ വസൗത്തിൻ. ഈ വചനം പറയുന്നിടത്ത്, റബ്ബിൻ്റെ വചനം എന്നിടത്ത് ഒരു അഖീദയുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് ആശയത്തിൽ മാത്രമാണ്, അതല്ലാതെ ശബ്ദവും വാക്കുകളുമല്ല എന്ന് പറയുന്ന ആളുകൾ കാണാം. എന്നാൽ കമാഹുവ മസ്ഹബ് അഹ്ലുസുന്ന വൽ ജമാഅ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദ പ്രകാരം അള്ളാഹുവിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ അത് വാക്കും ശബ്ദവും തന്നെയാണ്. എന്നാൽ അഷ്അരി മസ്ഹബ് പ്രകാരം അല്ലദീന യഖൂലൂന അന്ന കലാം അല്ലാഹി ഹുവൽ മഅ്നൽ ഖായിം ബിന്നഫ്സ്, അത് കേവലം ആശയപരം മാത്രമാകുന്നു എന്നൊരു വാദം കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം വഇന്നമാ യസ്മഉ മിൻ ഹാദിഹിൽ ഹുറൂഫ് വസ്സൗത് ഫഇന്നമാ ഹുവ മഖ്ലൂഖുൻ ഖലഖഹു അല്ലാഹു തആല തഅബീറൻ അമ്മാ ഫീ നഫ്സിഹി, അല്ലാഹുവിൻ്റെ മനസ്സിൽ നിന്നുള്ള കാര്യം വാക്കാൽ പറയുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം എന്ന് പറഞ്ഞ ആ ഖൗല് എന്നാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. മാത്രമല്ല ഫഹഖ അലൈന ഖൗലു റബ്ബിന എന്നതിൽ അഖീദയുമായി ബന്ധപ്പെട്ട മറ്റൊരു പരാമർശം, അതെന്താണ്? നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല, തൗഹീദ് അംഗീകരിച്ചവരല്ല, എന്നിട്ടും നമ്മുടെ റബ്ബിൻ്റെ വചനം എന്നവർ പറഞ്ഞതിലൂടെ അതിൽ മനസ്സിലാക്കേണ്ട കാര്യം റബ്ബിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അവരും അംഗീകരിച്ചിരുന്നു എന്നതാണ്. ഖുർആനിലെ മറ്റു പല വചനങ്ങളിലും കാണുന്നത് പോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പോലും ആരാണ് സൃഷ്ടാവെന്ന് ചോദിച്ചാൽ, ആരാണ് മഴ വർഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിനൊക്കെ അവർ മറുപടി പറയാറുള്ളത് അല്ലാഹു എന്നാണ്. പിന്നെ അവർക്കുള്ള കുഴപ്പം അല്ലാഹുവിൻ്റെ ഉലൂഹിയത്ത് അവർ അംഗീകരിക്കുന്നില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ ഉലൂഹിയത്തിലുള്ള ആരാധ്യൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം, അഥവാ തൗഹീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വശം അവർ അംഗീകരിക്കാറില്ല എന്നതാണ്. ഇതും ചില തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. ഫഹഖ അലൈന, അപ്പോൾ നമ്മുടെ മേൽ യാഥാർത്ഥ്യമായിരിക്കുന്നു ഖൗലു റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ വചനം. അവിടെ നമ്മുടെ റബ്ബ് എന്നവർ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ റബ്ബ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗാവകാശിയാകാൻ സാധ്യമല്ല. ഇലാഹ് അള്ളാഹു മാത്രമേ ഉള്ളൂ. ആ ഇലാഹാകുന്ന അള്ളാഹുവിന് ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇബാദത്തിൻ്റെ ഒരു അംശവും അള്ളാഹുവല്ലാത്ത ഒരാൾക്കും അർപ്പിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഹാഉലാഇൽ അകാബിറു യഖൂലൂന ലിൽ അസാഗിർ, ഈ നേതാക്കന്മാർ അനുയായികളോട് പറയുന്നു, യഅനി അൽ അദാബ്, അല്ലേ, അള്ളാഹുവിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ, റബ്ബിൻ്റെ വചനമെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷയുടെ വചനം എന്നതാകുന്നു. ഇബ്നു ഖസീർ അഹ്മദ് പറയുന്നു, ഇന്ന മിനൽ അഷ്ഖിയാഇ അദ്ദായിഖീന അൽ അദാബ് യൗമൽ ഖിയാമ, നമ്മൾ അഥവാ നേതാക്കന്മാരായ ഞങ്ങളും അനുയായികളായ നിങ്ങളും ദൗർഭാഗ്യവാന്മാരാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരാണ്, അതാണ് അവർ പറയുന്നത് എന്നാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഫലസിംന ജമീഅൻ, നമ്മുടെ മേൽ നിർബന്ധമായിരിക്കുന്നു വഈദു റബ്ബിന, റബ്ബിൻ്റെ വാഗ്ദാനം. അതെന്താണ്? ഇന്ന ലദായിഖുൽ അദാബ് നഹ്നു വ അൻതും, ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. ബിമാ ഖദ്ദംന മിൻ ദുനൂബിന വ മഅസീന ഫിദ്ദുനിയ, ദുനിയാവിൽ വച്ച് നമ്മൾ ചെയ്ത പാപകൃത്യങ്ങളുടെ പേരിൽ, നമ്മുടെ ധിക്കാരപരമായ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഞങ്ങളും നിങ്ങളും ശിക്ഷ അനുഭവിക്കേണ്ടവർ തന്നെയാകുന്നു. അല്ലാമ ബഗ്‌വി റഹ്മത്ത് പറയുന്നു, ഇന്നാ ലദായിഖൂൻ അഥവാ അൽ അദാബ് ഐ അന്നദ്ദാൽ വൽ മുദിൽ ജമീഅൻ ഫിന്നാർ, വഴി പിഴച്ചവരും വഴി പഴപ്പിച്ചവരും നരകത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, എല്ലാവർക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ യാഥാർത്ഥ്യം പരലോകത്ത് വെച്ചാണ് തിരിച്ചറിയുന്നത് എന്നതാണ് ഖേദകരമായ കാര്യം. ഇവിടെ തങ്ങളുടെ നേതാക്കന്മാർ തങ്ങളെ രക്ഷിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ആ വിശ്വാസം അത് മൂഢമായ ധാരണയായിരുന്നു, തെറ്റായ വിശ്വാസമായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്ക് അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ. ഇത്തരത്തിലുള്ള മാലകളും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുമായിട്ടാണ് സമൂഹം ജീവിക്കുന്നത്. നേതാക്കന്മാർ നന്നായാൽ, അല്ലെങ്കിൽ നേതാക്കന്മാരിലൂടെ തങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. തങ്ങൾ എത്ര തെറ്റുകൾ ചെയ്താലും എത്ര മോശമായി ജീവിച്ചാലും അവരിലൂടെ രക്ഷപ്പെടാമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, അവർക്ക് മുമ്പിലാണ് ഇത്തരം വചനങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. 32-ാമത്തെ വചനം,
1: ഫഅഗ്വൈനാകും ഇന്നാ കുന്നാ ഗാവീൻ.
0: അവർ പറയുന്നു ഫഅഗ്വൈനാകും, തീർച്ചയായും ഫഅഗ്വൈനാകും, ഞങ്ങൾ നിങ്ങളെ വഴി പഴപ്പിച്ചിരിക്കുന്നു.
1: അഗ്വ യുഗ്വി ഇഗ്വാഅൻ.
0: ഇന്ന തീർച്ചയായും ഞങ്ങൾ, കുന്ന ഞങ്ങളായിരിക്കുന്നു, ഗാവീൻ.
1: ഗവ യഗ്വി ഗൈ.
0: ഗവ എന്ന് പറഞ്ഞാൽ വഴിപഴച്ചു, അഗ്വ എന്ന് പറഞ്ഞാൽ വഴിപഴപ്പിച്ചു. അപ്പം ഞങ്ങൾ വഴിപഴപ്പഴവിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളെ വഴിപഴപ്പിച്ചിരിക്കുന്നു. എത്രമാത്രം എത്രമാത്രം ചിന്തിപ്പിക്കുന്ന വചനമാണ് സഹോദരങ്ങളെ ഇത്. ഇൻഷാ അല്ലാ, ആ വചനവുമായി ബന്ധപ്പെട്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമുക്ക് നൽകുന്ന അധ്യാപനങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. തീർച്ചയായും സൂറത്ത് സ്വാഫാത്തിലെ സുദീർഘമായ ആയത്തുകളിൽ നിന്ന് നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം അധ്യാപനങ്ങൾ, ധാരാളം ഗുണപാഠങ്ങൾ, അതേപോലെ തന്നെ ചിന്താപാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രമാണങ്ങളോട് പ്രതിബദ്ധത കാണിക്കുന്ന, ഖുർആനിനോടും സുന്നത്തിനോടും കൂറു പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന, അതുവഴി നാളെ പരലോകത്ത് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ധമായി തങ്ങളുടെ നേതാക്കന്മാരെ അനുകരിക്കുന്ന, അനുസരിക്കുന്ന അത്തരം ദൗർഭാഗ്യകരമായ അവസ്ഥകളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ അല്ലാഹു മോചിപ്പിക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു സൽ വഴി പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 30-31 വചനങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: വഖാല ഫിർഔൻ

قد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: معذرتهم ولهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഹാമിദി.

മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ ഇന്ന് സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 67 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ ഇന്ന് 68-69 ആയത്തുകളാണ് എടുക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഖാലു ദുഉ ലനാ, ഖാലു ദുഉ, ഖാലു ദുഉ ലനാ, ഖാലു ദുഉ ലനാ. ദാലിന് സുക്കൂന്, ഐന് ദമ്മ്, വളരെയധികം ശ്രദ്ധിക്കണം. ഖാലു ദുഉ, ഖാലു ദുഉ ലനാ. പലപ്പോഴും പാരായണത്തിൽ ദാലിനും ഐനും ദമ്മ് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഖാലു ഉദ്ഉ, ഉദ്ഉ എന്നാണ്. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ. ശ്രദ്ധിക്കേണ്ടത് സാക്കിന നൂന് ശേഷം ലാമ്, ഇത് ഗംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. പക്ഷേ യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, യുബയ്യിൻ ലനാ എന്നല്ല, യുബയ്യിൽ ലനാ. മാഹി അവിടെ നിർത്തുകയാണെങ്കിൽ മാഹി, അങ്ങനെയാണ് നിർത്തുക. കൂട്ടി ഓതുമ്പോൾ മാഹിയ ഖാല ഇന്നഹു എന്നാണ് പറയുക. ഇനി ഖാല ഇന്നഹു, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ഖാല ഇന്നഹു യഖൂലു ഇന്നഹ, യഖൂലു ഇന്നഹ. ഇവിടെയും നൂന് ശദ്ദ് ഗുന്ന ചെയ്യണം. ബഖറത്തുൻ, ബഖ ഖാഫാണ്, ബഖറത്തുൻ ഖ, ബഖറത്ത് അല്ല, ബഖറത്തുൻ ല, ബഖറത്തുൻ തൻവീൻ ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന. ബഖറത്തുൻ ല, ബഖറത്തുൻ ല. ലാ ഫാരിദുൻ വല, ഫാരിദുൻ ദാദ്, ദാദിൻ്റെ ഉച്ചാരണം നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ല ഫാരിദുൻ ദാ ദി ദു അദ് അദ്. അപ്പോൾ ദാദ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ശബ്ദം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ല ഫാരിദു വല. അതോടൊപ്പം തൻവീനു ശേഷം വ എന്ന അക്ഷരം ഇവിടെയുണ്ട്, ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ല ഫാരിദു വല ബിക്റുൻ അവാനുൻ ബൈന ദാലിക്, ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇനി വല ബിക്ർ അവിടെ നിർത്തുകയാണെങ്കിൽ, വല ബിക്, വല ബിക്ർ, കൃത്യമായി കാഫ് ഉച്ചരിക്കണം, റാ ഉച്ചരിക്കണം. അതേസമയം വല ബിക്ർ എന്ന് ബിക്ർ കാഫിനെ കലക്കല ചെയ്യരുത്. കൂട്ടി ഓതുകയാണെങ്കിൽ വല ബിക്റുൻ അവാനുൻ, ഇദ്ഹാർ ചെയ്യണം, മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. ബിക്റുൻ അവാൻ, അവാനും ബൈന, അവാൻ ഐനാണ് തൊണ്ടയുടെ മധ്യഭാഗമാണ്, ഐന മഖ്റജ്, അവാനും ബൈന. അതോടൊപ്പം അവാനുൻ തൻവീനു ശേഷം ബ, തൻവീനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ലാബ് എന്ന് പറയും. അവാനും ബൈന, ബൈന ദാലിക്, നിർത്തുമ്പോൾ ബൈന ദാലിക്, കൂട്ടി ഓതുകയാണെങ്കിൽ ബൈന ദാലിക ഫഫഅലു, ഫഫഅലു, ഫഫഅലു മാ തുമറൂൻ. ഐന ശ്രദ്ധിക്കുക. ഫഫഅലു മാ തുമറൂൻ, ഹംസ, തുമറൂൻ. അടുത്ത ആയത്തിൽ ഖാലു ദുഉ ലനാ, ഇവിടെയും ദാലിന് സുക്കൂൻ, ഐന ദമ്മ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൽ ലനാ, യുബയ്യിൽ ലനാ, യുബയ്യിൻ ലനാ അല്ല, യുബയ്യിൽ ലനാ. മാ ലൗനുഹ, ഖാല ഇന്നഹു, നൂന് ശദ്ദ്, യഖൂലു ഇന്നഹ, നൂന് ശദ്ദുണ്ട്, മണിക്കണം. ബഖറത്തുൻ ബഖറ, ബഖറത്തുൻ സഫ്ര, തൻവീന് ശേഷം സ്വാദ്, ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. തൻവീന് ശേഷം സ്വാദാണ്, സ്വാദ് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. ബഖറത്തുൻ, ബഖറത്തുൻ സഫ്ര, ബഖറത്തുൻ സഫ്ര. ഇനി സഫ്ര എന്ന് മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ, മുത്തസിൽ വാജിബാണ്. അപ്പോൾ സഫ്ര ഫാഖിഉൽ ലൗനുഹ, ഇങ്ങനെ. ഇനി ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൽ ലൗനുഹ, ഫാഖിഉൻ തൻവീൻ ശേഷം ലാം, ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിച്ച് ഉച്ചരിക്കണം.
فاقع اللونها تسر الناظرين റായിനെ അധികമായിട്ട് ഒരു പിടപ്പിക്കൽ ശബ്ദം തക്രീർ എന്ന് പറയും, അത് ഉണ്ടാവുക, അത് ശ്രദ്ധിക്കുക. തസുറുന്നാദിരീൻ അന്നാദിരീൻ, നൂൻ മുശദ്ദഖുന്ന, അതുപോലെ ദാദിൻ്റെ ഉച്ചാരണം അന്നാദിരീൻ, അവസാനത്തിൽ മദ്ദ് ഇഅറാബ് സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 68-69 ആയത്തുകൾ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 68-69 വചനങ്ങളാണ്. ഇന്ന് പഠിച്ചത് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിന്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: കേൾക്കുക കിഡ്സ് ടൈം സൂറ അബസ. പങ്കെടുക്കുന്നു ഉസ്മാൻ വിശാൽ അൽ ഹത്താത്ത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറ അബസ ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ഖലി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ. പാരായണം ചെയ്തത് ഷെയ്ഖ് മഹർ അൽ മുഅയ്ക്കലി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാനബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്. ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്. ദുനിയാവ് കള പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിന്റെ പിന്നെ പോയിന്റ്. അപ്പോ അത് അതിന്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പൊ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പൊ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിന്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറേ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറേ ഉണ്ട് ഇവിടെ,
3: അതിരുകൾ.
4: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
3: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്, വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്, അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
7: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
6: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം നിയമപരമായിരിക്കണം. നിയമാവലികളും നിർദ്ദേശങ്ങളും ഖുർആൻ പാരായണ പഠനത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും വലിയ മേഖലയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കപ്പെടുകയാണ് ഖുർആൻ പാരായണ പഠനം പരിപാടിയിലൂടെ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഖിയാമയിൽ 1 മുതൽ 13 വരെ ആയത്തുകളുടെ പാരായണമാണ്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി സൂറത്തുൽ ഖിയാമ 75-ാമത്തെ സൂറത്താണിത്. നമുക്കതിലെ നിയമങ്ങൾ നോക്കാം. ലാ ഉഖസിമു, മദ്ദിന് ശേഷം ഹംസയാണ്. അപ്പോൾ മദ്ദ് മുംഫസിലാണിവിടെ. ഒരു 4 ഹറക്കത്ത് 3 ഹറക്കത്ത് എങ്കിലും അത് നീട്ടി ഓതണം. പിന്നെയും വലാ ഉഖസിമു, വീണ്ടും മദ്ദ് മുംഫസിൽ. പിന്നെ അയഹ്സബുൽ ഇൻസാനു, ഇൻസാനു ഇൻ നൂനുസാക്കിനൊക്കെ ശേഷം സീനാണ്. അപ്പോൾ എന്താ നിയമം മക്കളെ? നൂനുസാക്കിനൊക്കെ ശേഷം ഇൻസാനു, നൂനുസാക്കിനു ശേഷം സീനാണ് ഇൻസാൻ. ഇഖ്ഫ ആണ്. അപ്പം നന്നായിട്ട് മണിക്കണം. അല്ലൻ നജ്മ, 2 നൂന്, ഒരു നൂന് പിന്നെ അടുത്ത നൂന് തൊട്ട് വന്നു. അപ്പോൾ നന്നായിട്ട് മണിച്ചോദണം. ബല ഖാദിരീന അല അന്നുസവ്വിയ, അല അല അൻ മദ് മുംഫസില്, അന്നുസവ്വിയ 2 നൂന് അടുപ്പിച്ച് വന്നു. നന്നായിട്ട് മണിക്കുക. ബൽ യുരീദുൽ ഇൻസാനു, വീണ്ടും ഇൻസാന് നൂനുസാക്കിന് ശേഷം സീനാണ്. ഇഖ്ഫ തന്നെ. ലിയഫ്ജുറ അമാമ, യസ്അനു യസ്അലു അയ്യാന യൗമുൽ ഖിയാമ. ഇനി നമുക്ക് ഓതാം.

അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതേ, ബി യൗമി യാക്ക് ഫത്തഹൻ. പലപ്പോഴും നമ്മളെ ആൾക്കാർ മാലിക് യൗമുദ്ദീൻ, ഫാത്തിഹയിലുള്ള മാലിക് യോ യോ നോതും, ഓ യോ യോന്നല്ല യാന്നാണ് യൗമി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അല്ല പ്രത്യേകം ശ്രദ്ധിക്കുക, ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാത്തിഹ നമുക്ക് ദിവസേന ഫർള് നമസ്കാരങ്ങളിൽ തന്നെ 17 പ്രാവശ്യം ഓതേണ്ടതാണ്. അപ്പോൾ അതിലെ ഉച്ചാരണവും പരമാവധി കൃത്യമായിരിക്കാൻ ഒരു ജാഗ്രത പുലർത്തണം എന്ന് ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അപ്പോൾ മാലിക്കി മാലിക് യൗമി, യൗമി അല്ല യൗമി, യ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ല

ഇപ്പൊ ഈ ഊതിയ അഞ്ചായത്തും അവസാനം താ കൊണ്ട് അതുപോലെ അവസാനം ഹാവ് കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ബനാന ഒരു ഒരു കാറ്റ് പുറത്തേക്ക് വരുന്നത് പോലെയുള്ളൊരു ശബ്ദം ഉണ്ടാകണം, ശ്രദ്ധിക്കുക കേട്ടോ.

0: അങ്ങനെ തന്നെ യൗം ഇപ്പൊ ശരിയായി. യെസ് ഒന്നുകൂടി, യെസ് അലു അയ്യാന യൗമുൽ ഖിയാമ. പിന്നെ ഫഇദാ ബരിഖൽ ബസർ വഖസഫൽ ഖസഫൽ ഖമർ വജുമി അഷംസ് വൽ ഖമർ യഖൂലുൽ ഇൻസാനു, വീണ്ടും ഇൻസാനു ഇഖ്ഫാ തന്നെയാണ്. യൗമ ഇദിൻ, അവിടെയും യൗമ വരുന്നുണ്ട്. പിന്നെ യൗമ ഇദിൻ തൻവീന് ശേഷം ഹംസയാണ്, അപ്പൊ ഇളഹാർ. ഹൈനൽ മഫർ കല്ലാ ലാ വസർ ഇലാ റബ്ബിക യൗമ ഇദിൻ അൽ മുസ്തഖറാണ്. അപ്പൊ അവിടെ ഓതേണ്ടത് യൗമ യൗമ ഇദിനിൽ മുസ്തഖർ. അറിയാലോ എങ്ങനെ യൗമ ഇദിനിൽ മുസ്തഖർ, അത്
1: യൗമ ഇദിനിൽ മുസ്തഖർ.
0: യുനബ്ബഉൽ ഇൻസാനു, വീണ്ടും ഇൻസാൻ ഇഖ്ഫാ നുൻ സാക്കിനക്ക് ശേഷം സീന്. യൗമ ഇദിൻ അവിടെ തൻവീന് ശേഷം ബാ ആണ്. തൻവീന് ശേഷം ബാ വന്നാൽ നൂൻസാക്കിനൊക്കെ ശേഷവും തൻവീനു ശേഷം ബാ വന്നാൽ ഇഖ്ലാബ്. ഇഖ്ലാബ് ആ നൂനിനെ മീമാക്കി മാറ്റി നന്നായിട്ട് മണിച്ചുകൊണ്ട് കുന്നത്തോടുകൂടി ഓതണം. അവിടെ ഒരു മീം മുസാഫുകളിൽ ഒരു ചെറിയ മീം താഴെയോ മേലെയോ എഴുതിയത് കാണാം. ബിമാ ഖദ്ദമ വ അഖർ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ. നോക്കാം, നമുക്ക് ഓതാം. فإذا برق البصر وخسف القمر
1: وجمع الشمس والقمر
0: قاف കുറച്ചു കൂടി ഉച്ചാരണം. قاف ഒന്നുകൂടി നന്നായിട്ട് ഒന്നുകൂടി.
1: وجمع الشمس والقمر

0: ആ ഇനി അടുത്തതിൽ നോക്കാം. വഹ്റുദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖിയാമ 1 മുതൽ 13 വരെ വചനങ്ങളുടെ പാരായണ നിയമമാണ് ഇപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality.
4: Peace Quran Radio Tanzeel. പാരായണം നിർവഹിക്കുന്നത് അബ്ദുർ റഹ്മാൻ അൽ മാജിദ്.

أيمانكم ذلك أدنى ألا تعولوا وآتوا النساء صدقاتهن نحلة